ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കടകം 1, 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടേതെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മെ നേരിട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നുമല്ല എന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാവുകയും ചെയ്യും. ഒന്ന് ഓർക്കുക, തനിക്ക് താനും പുരയ്ക്ക് തൂണുമേ സത്യത്തിൽ സ്വന്തമെന്ന് പറയാനുള്ളൂ. സ്വയം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പരിഗണിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ക്ഷേത്രത്തിൽ ഇന്ന് ജൂലൈ 17. ഇന്ന് ലോക ഇമോജി ദിനം. 2014 മുതൽ എല്ലാ വർഷവും ജൂലൈ 17 ലോക ഇമോജി ദിനമായി ആചരിക്കുന്നു. ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ഒരു ആശയത്തെയോ വികാരത്തെയോ പ്രതിനിധീകരിക്കുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. '99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായതും തമിഴ്നാടിന്റെ തലസ്ഥാനമായ മദ്രാസ് ചെന്നൈ എന്ന് അറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ചതും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ രാജ്യത്തെ സ്ത്രീകൾ യോഗ്യരാണെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു ജൂലൈ 17. ജൂലൈ 17 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 17. കൊല്ലവർഷം 1999 ഇന്നേ ദിവസമായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായത്. അതായത് 1924 ജൂലൈ 17 ആ വെള്ളപ്പൊക്കം. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാടിന്റെ

0: തലസ്ഥാനമായ മദ്രാസ് ഇനി മുതൽ ചെന്നൈ എന്ന് അറിയപ്പെടുമെന്ന് മുഖ്യമന്ത്രി എം കരുണാനിധി പ്രഖ്യാപിച്ചത് 1996 ജൂലൈ 17 1998 ജൂലൈ 17 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിക്കുന്നതിനുള്ള ചട്ടം പൂർത്തിയാക്കിയത്. ൽ ഇന്നേ ദിവസമായിരുന്നു നിസാം ഷാ ഡൽഹിയിലെ സുൽത്താനായത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയുൾപ്പെടെ ഏതു തരത്തിലുള്ള സിവിൽ സർവീസുകൾക്കും രാജ്യത്തെ സ്ത്രീകൾ യോഗ്യരാണെന്ന് പ്രഖ്യാപിച്ചത് 1948 ജൂലൈ 17 2006 ജൂലൈ 17 ഡിസ്കവറി ബഹിരാകാശ പേടകം അതിന്റെ 13 ദിവസത്തെ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി. ഫ്ലോറിഡയിലെ കേപ് കനാവറിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ സുരക്ഷിതമായി എത്തിയത്. ഖാസി തലവനും രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളുമായിരുന്ന യു ടി റോഡ് സിംഗ് സയ്യം അന്തരിച്ചത് ഇന്നേ ദിവസമായിരുന്നു. ബ്രിട്ടീഷ് തടവിലിരിക്കെ 1835 ജൂലൈ 17 അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
3: കൂടുതൽ വിപുലമായ ഉൽപ്പന്ന ശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർ മാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
1: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1 സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്നു മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടക മാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെ പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः जतिन शर्मा
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ലദിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡിഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലായി ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ച വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ദിവസത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2nd ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. കേൾക്കാം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം അന്ന് വൈകിട്ട് 5 മണിക്കും.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ് ഗർഭിണികൾക്കായി.

0: ആറാഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: എനിക്ക്
2: നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
2: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
5: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം അഭിലാഷ് നാരായണൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കായമഠം അഭിലാഷ് നാരായണൻ, സൃഷ്ടി ഫൗണ്ടേഷൻ കേരളയുടെ ചെയർമാനാണ്. ഭാഗവത സപ്താഹ മേഖലയിൽ ആചാര്യൻ എന്ന സമ്പ്രദായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ചന്ദനത്തോപ്പിൽ ഒരു ആയുർദ്ധാം വൈദ്യമഠം എന്ന പേരിലുള്ള ആയുർവേദ ഹോസ്പിറ്റലും നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് രാമായണ മാസം കർക്കിടക മാസത്തിലേക്ക് വന്നെത്തി നിൽക്കുന്ന സമയമാണ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ കർക്കിടകം സംജാതമാവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തെ വരവേൽക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ പഞ്ഞമാസം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ പൂർവികന്മാർ കർക്കിടക മാസത്തെ വരവേറ്റിരുന്നത്. ഇന്ന് ആ അവസ്ഥ മാറിക്കൊണ്ട് കർക്കിടക മാസം ഒരു പുണ്യത്തിൻ്റെ മാസമായിട്ട് വിശിഷ്യ രാമമന്ത്രമുഖരിതമായ രാമായണത്തിൻ്റെ ശീലുകൾ സമാജം മുഴുവൻ ഒരുപോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാമായണം എന്നത് കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. കർക്കിടക മാസമായി കഴിഞ്ഞാൽ രാമായണ പാരായണം, അതുപോലെ തന്നെ രാമായണ സന്ധികൾ, രാമായണ മത്സരങ്ങൾ, അതുപോലെ രാമായണമായി ബന്ധപ്പെട്ടുള്ള ചിത്രരചനകൾ, ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആരാധനാലയങ്ങളും സാമൂഹികമായ പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന രാമായണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്നത്. അതിലുപരിയായി ആരോഗ്യ മേഖലകളിലും, പ്രത്യേകിച്ചും ആയുസിൻ്റെ വേദം എന്നറിയപ്പെടുന്ന ആയുർവേദത്തിലും ഈ കർക്കിടക മാസക്കാലം ഒരു രാമായണ കാലത്തിനോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണ കാലം എന്ന നിലയിലും കൂടിയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് എന്നത് പൊതുവിൽ പലർക്കും ഒരു സംശയമുള്ള വിഷയമാണ്. ഇവിടെ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് കേരളത്തിലേക്ക് കടന്നു വന്നത് കേരളത്തിലെ വലിയ ഒരു ഹിന്ദു സംഗമം, അത് 1982 എറണാകുളത്ത് വെച്ച് നടന്നു. ആ സംഗമത്തിൽ വെച്ചിട്ട് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആദരണീയനായിരുന്ന ഡയറക്ടർ പി പരമേശ്വർജി, അദ്ദേഹം വിവേകാനന്ദ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെയും ഡയറക്ടറായിരുന്നു. വളരെ ദീക്ഷണാശൈലിയായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹം കർക്കിടക മാസത്തിന്റെ പ്രസക്തി ഉയർത്തി കാണിച്ചുകൊണ്ട് ധർമ്മചിന്തയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടണം എന്ന വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ആ കാലഘട്ടം മുതലാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി കേരളത്തിൽ ഒരു സാമൂഹികമായ ഒരു പ്രക്രിയ എന്ന നിലയിൽ കടന്നു വന്നത്. ഇതിനൊരു ഐതിഹ്യം കൂടിയുണ്ട്. കേവലം ഒരു പ്രഖ്യാപനം കൊണ്ട്, ഒരു വ്യക്തിയുടെ പ്രഖ്യാപനം കൊണ്ട് മാത്രം സംജാതമായതല്ല, മുഴുവൻ ഭാരതത്തിലും ഇത്തരം ഒരു ചിന്ത കടന്നു വന്നതിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചാതുർമാസ്യ വ്രതകാലഘട്ടം, അത് നമുക്ക് രാമായണത്തിലും കാണാൻ സാധിക്കും. സീതാന്വേഷണത്തിന് വേണ്ടി വരുന്ന സമയത്ത് രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തതിന് ശേഷം സീതാന്വേഷണത്തിന് ഇടയ്ക്ക് ഒരു 4 മാസ കാലഘട്ടം ചാതുർമാസ വ്രതകാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആ യാത്രകളൊക്കെ ഒഴിവാക്കി നിൽക്കുന്ന ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ഇത് ഭാഗവതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ചാതുർമാസ വ്രതകാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നാരദ ബ്രഹ്മർഷിക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നത് അദ്ദേഹം ഒരു ദാസീപുത്രനായി ജീവിച്ചിരുന്ന വേളയിൽ ചാതുർമാസ വ്രത കാലഘട്ടത്തിൽ ആ ഗൃഹത്തിലേക്ക് കടന്നു വന്ന സന്യാസിവര്യന്മാരുടെ ആ ജ്ഞാന ചർച്ചയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരാത്മീയമായ പരിവേഷത്തിലേക്ക് ആ ദാസീപുത്രൻ കടന്നതും പിന്നീട് അദ്ദേഹം നാരദനായിട്ടൊക്കെ ജന്മമെടുക്കുന്നതും. അപ്പോൾ ഈ ചാതുർമാസ വ്രതം എന്ന് പറയുന്നത് ഈ 12 മാസ കാലഘട്ടത്തിൽ 4 മാസ കാലഘട്ടം സ്വയം അറിവിനെ ആർജിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അറിവിനെ ആർജിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പെടുന്നതിൽ 1 മാസമാണ് ഈ കാലഘട്ടത്തിൽ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ 1 മഹാഭാരതം, അതുപോലെ രാമായണം, അതുപോലെ ഭാഗവത മാസം. ഇപ്പോൾ ചിങ്ങമാസം വന്നാൽ ഭാഗവത മാസമായിട്ടാണ്. ഏകദേശം ഈ തെക്കൻ കേരളത്തിലോട്ട് അത് വളരെ വ്യാപകമായിട്ടില്ലെങ്കിലും തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഭാഗവത മാസം എന്നൊരു മാസമായിട്ടാണ് ചിങ്ങമാസത്തെ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥാ മാസം എന്ന് പറയുന്ന മാസത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 4 മാസ കാലഘട്ടം ആത്മജ്ഞാനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന കാലഘട്ടമായിട്ടാണ്, അതിലാണ് ഈ രാമായണ മാസവും വന്നു ചേരുന്നത്. ഇവിടെ അമർനാഥിൽ വെച്ചിട്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരിതം സാക്ഷാൽ മഹാദേവൻ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്നത്. രാമായണത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാദേവനും പാർവതീദേവിയും തമ്മിലുള്ളൊരു സംവാദ രൂപത്തിലാണ്. അവിടെ മഹാദേവനോട് പാർവതീദേവി ചോദിക്കുന്നുണ്ട്, അങ്ങയ്ക്ക് എന്നോട് പ്രിയമുണ്ടെങ്കിൽ പരമാത്മതത്വമാകുന്ന രാമകഥ അതെന്നോട് ഉപദേശിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ദേവിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അറിയാമെങ്കിലും ഈ ശ്രേഷ്ഠമായ അറിവിനെ വീണ്ടും വീണ്ടും വീണ്ടും കേൾക്കുക എന്നത് എപ്പോഴും ജ്ഞാനികൾക്ക് ആനന്ദപ്രദമാണ്. കാരണം ഓരോ തവണ കേൾക്കും തോറും അതിനോടുള്ള താല്പര്യവും അതിനോടുള്ള അവ മാനസികമായ അടുപ്പവും വർദ്ധിച്ചു വരും. ആ അറിവിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ആനന്ദപ്രദമാണ്. ആ ആനന്ദത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദേവി പരമശിവനോട് ചോദിക്കുന്നത്, ആ പരമാത്മതത്വത്തെ അറിയുവാൻ ഏറ്റവും മുഖ്യമായ രാമകഥ, രാമതത്വം എന്നോട് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ മഹാദേവൻ ദേവിയോട് പറയുന്നു, എനിക്ക് നിന്നോളം പ്രിയം മറ്റാരോടുമില്ല നാഥേ, എനിക്ക് ഏറ്റവും പ്രിയം നിന്നോട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ രാമകഥ പറഞ്ഞു തുടങ്ങുന്നത്. ഈ രാമകഥ പറഞ്ഞ സ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഹിമാലയത്തിൽ നമുക്കൊക്കെ അറിയാൻ സാധിക്കും, അമർനാഥാണ്. അമർനാഥ് തീർത്ഥാടനം വളരെ പ്രസിദ്ധമാണ്. ആ അമർനാഥിൽ വെച്ചിട്ടാണ് ഈ രാമകഥ പറഞ്ഞത്. അവിടെയാണ് സ്വയംഭൂവായ ശിവലിംഗം മഞ്ഞുകൊണ്ട് രൂപപ്പെടുന്നത്. ബാക്കി എല്ലാ സമയത്തും ഈ ഒരു 1.5-2 മാസ കാലഘട്ടം മാത്രമാണ് അവിടെ ഈ ശിവലിംഗം മഞ്ഞുകൊണ്ട് രൂപപ്പെടുന്നത്. ആ സമയത്താണ് ആ ഗുഹയിൽ അമർനാഥ് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അവിടേക്ക് പോകുന്നത്. ആ അമർനാഥിൽ വെച്ചിട്ടാണ് ഈ ഒരു രാമകഥ സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത്. ആ ഒരു പ്രാധാന്യത്തോടു കൂടിയ സ്ഥലമാണ്. ഈ അമർനാഥ തീർത്ഥാടനത്തിൻ്റെ കാലഘട്ടവും ഈ രാമായണ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നത് വളരെ പ്രസക്തവുമാണ്. അപ്രകാരമുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ഈ രാമകഥ മുഴുവൻ ദേശത്തിൻ്റെയും ഭാഗമായി മാറി. ആ സേതു ഹിമാചലം അങ്ങ് കച്ച് മുതൽ കട്ടക്ക് വരെയുള്ള ആ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രദേശത്തും ഒരുപോലെ നമുക്കറിയാൻ സാധിക്കും. സന്ധ്യനാമം ഏതെങ്കിലും ഒരു സിലബസിൻ്റെ ഭാഗമായിട്ടോ നിയമത്തിൻ്റെ വ്യവസ്ഥയിലോ ഒന്നും കൊണ്ടുവന്നതല്ല. എത്രയോ കാലങ്ങളിലായി നമ്മുടെ പൂർവികന്മാർ സന്ധ്യാകാലഘട്ടം രാമകഥ ചൊല്ലുന്ന രാമായണ കാലഘട്ടത്തിൻ്റെ പോലെ തന്നെ സന്ധ്യാനാമമായി രാമ രാമ രാമ രാമ പാഹിമാം മുകുന്ദ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമപാഹിമാം രാമൻ്റെ പാദത്തിൽ ചേരുവാനുള്ള ആഗ്രഹത്തോടുകൂടി സന്ധ്യാനാമം ജപിക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം മുഴുവൻ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആ ഭാരതീയരുടെ മനസ്സിൽ ഇന്ന് കാണുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിലേക്ക് നമ്മൾ ഒതുങ്ങരുത്. അഖണ്ഡമായ ഭാരതം, നമുക്കറിയാം പണ്ട് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള ഭാഗം ബർമയും ഭൂട്ടാനും ഒക്കെ ചേർന്ന് അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ചേർന്ന് ഗാന്ധാര ദേശമടങ്ങുന്ന പ്രദേശമടങ്ങുന്ന അതിവിസ്തൃതമായ സാംസ്കാരിക ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും രാമായണത്തിനും രാമനും പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ പോലും അവിടുത്തെ ഭൂരിപക്ഷം എന്നല്ല, അവിടുത്തെ യഥാർത്ഥ മതവിഭാഗം തന്നെ ഇസ്ലാമിക മതവിഭാഗമാണ്. അവിടുത്തെ രാഷ്ട്രം അംഗീകരിച്ച മതവിഭാഗം ഇസ്ലാമികമാണ്. പക്ഷേ അവരുടെ സാംസ്കാരിക പൈതൃകം രാമായണവും രാമനുമാണ്. അവിടുത്തെ എല്ലാ ഔദ്യോഗികമായ കാര്യങ്ങളിലും രാമകഥയുടെയും രാമസ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോ കാര്യങ്ങളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കണം. അവിടുത്തെ കലാരൂപങ്ങളെല്ലാം തന്നെ രാമചരിതങ്ങളാണ്. അപ്പോൾ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനും അപ്പുറം ഒരു ജീവിതധർമ്മത്തെ പകരുന്ന, ജീവിത മൂല്യങ്ങളെ പകരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത തലം എന്ന നിലയിൽ വാൽമീകി അവതരിപ്പിച്ച രാമായണത്തിൻ്റെ പ്രസക്തി ഇങ്ങനെ ഭാരതം മുഴുവൻ, അഖണ്ഡമായ ഭാരതം മുഴുവൻ ഒരുപോലെ വ്യാപിച്ചിരുന്നതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം ഒന്ന് ഉദ്ധരിച്ചത്. അപ്പോൾ ആ നിലയിലുള്ള രാമായണം, ആ രാമായണവുമായി ബന്ധപ്പെട്ട സന്ധ്യനാമം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. ഈ സ്വാധീനം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനെയും ധർമ്മചിന്തയിലേക്ക് എത്തിക്കുവാൻ ശ്രേഷ്ഠമായതാണ് രാമായണവും രാമനും. രാമനെക്കുറിച്ച് പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ രൂപം എന്താണോ അതാണ് രാമൻ. അപ്പോൾ ചോദിക്കും ധർമ്മം എന്താണ്? ഈ ധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും മതസംഹിതയാണോ? അല്ല. ധർമ്മം എന്ന് പറയുന്നത് ജീവിത മൂല്യങ്ങളെ എങ്ങനെയാണോ പിന്തുടരേണ്ടതെന്ന് കാട്ടിത്തന്ന ജീവിത ആചരണ പദ്ധതിയെയാണ് ധർമ്മമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഭദ്രമാക്കി ധരിക്കുന്നത് ധർമ്മം നിലനിൽക്കുന്നതുകൊണ്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പതിപ്പെടുത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചിന്തിക്കേണ്ട, ഒരു വീട്, ഒരു കുടുംബം, ആ കുടുംബം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ആ കുടുംബത്തിൽ പരസ്പര ബഹുമാനം, സ്നേഹം, അതുപോലെ തന്നെ ഓരോരുത്തരും പാലിക്കേണ്ട കർത്തവ്യം, അച്ഛൻ അച്ഛൻ്റേതായ കടമ, അമ്മ അമ്മയുടേതായ കടമ, മക്കൾ മക്കളുടെ കടമ, സഹോദരനും സഹോദരിയും തമ്മിലുള്ള പാരസ്പരികമായ കടമകൾ, കർത്തവ്യങ്ങൾ, ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ കുടുംബം ഭദ്രമായി നിലനിൽക്കുന്നത്. അതിനെയാണ് ധർമ്മം എന്ന് നമുക്ക് പറയാം. ഈ ധർമ്മത്തിൻ്റെ വിശാലമായ രൂപത്തെയാണ്, സമഷ്ടി രൂപത്തെയാണ് നമ്മളിവിടെ ഈ ഒരു വ്യവസ്ഥിതിയിൽ പ്രപഞ്ചധർമ്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പ്രപഞ്ചപരമായ ഒരു ധർമ്മം, ജീവിത ആചരണം, ഓരോ സ്ഥലത്തിനനുസരിച്ച് ദേശകാല സമ്പ്രദായത്തിനനുസരിച്ചിട്ട് ആ ജനങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന സത്മൂല്യങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആധ്യാത്മികമായ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയും, പരമമായ സത്യം അത് ഈശ്വരനാണ്. ആ പരമമായ സത്യം ഈശ്വരനാകുമ്പോൾ ആ സത്യത്തിൻ്റെ പ്രാക്ടിക്കലിനെയാണ് ധർമ്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സത്യം എന്നത് പരമമായ ഈശ്വരനാണെങ്കിൽ, നന്മയാണെങ്കിൽ, അത് ജീവിതത്തിൽ ആചരിക്കുമ്പോൾ ആ ആചരണ പദ്ധതിയെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ജനതയുടെ ജീവിത മൂല്യങ്ങളെ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന മഹാഭാരതത്തിലെ രണ്ട് പ്രധാന വാക്യങ്ങളുണ്ട്. സത്യം വധ, ധർമ്മം ചര. സത്യം പറയുക, ധർമ്മം ആചരിക്കുക. അപ്പോൾ ധർമ്മം ആചരിക്കേണ്ടതാണ്, സത്യത്തെ പറയണം. അപ്പോൾ ജീവിതത്തെ മാനസികമായും കർമ്മമായും, അപ്പം മാനസികമായതും കർമ്മമായിട്ടുള്ള രണ്ട് വ്യവഹാരങ്ങളിലും നന്മയുടെ അംശമുണ്ടായിരിക്കണമെന്ന് നമ്മുടെ പൂർവികന്മാർ ആഗ്രഹിച്ചു. അപ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. മനനം ചെയ്യുന്നവൻ, മനനാൽ ത്രായതയെ, മനനം കൊണ്ട് ത്രാണം ചെയ്യാൻ കഴിയുന്ന അറിവിനെ ആർജിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വത്തിലെ, ആ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന നിലയിലാണ് രാമനെ വാൽമീകി അവതരിപ്പിച്ചത്. കാരണം ഇപ്പോൾ രാമായണത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നാരദ മഹർഷിയുടെ അടുത്ത് വാൽമീകി മഹർഷി ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ്, ഏറ്റവും മര്യാദാ സ്വരൂപനായ ഉത്തമ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് നാരദർ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. 64 ഗുണങ്ങളോടുകൂടി, 64 വിദ്യകളോടുകൂടി പൂർണ്ണതയിലെത്തിയ, വളരെ ശാന്തചിത്തനായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മസംയമനം നടത്തി ധർമ്മപാതയിൽ നിൽക്കുന്ന പരിപൂർണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാണ് ശ്രീരാമൻ. അങ്ങനെ ഒരു രാമനെയാണ് വാൽമീകി നമുക്ക് കാട്ടിത്തന്നത്. അപ്പോൾ ആ രാമനിലൂടെ

0: ശരിയായ ജീവിതത്തെ പഠിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോ തലമുറകളും എന്താണ് ജീവിതം, ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം എല്ലാവരും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പലപ്പോഴും അപക്വമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പലപ്പോഴും തെറ്റുകളിലേക്കും ജീവിതത്തിൻ്റെ പരാജയങ്ങളിലേക്കും മയക്കുമരുന്നുകളിലേക്കും ദുശീലങ്ങളിലേക്കുമൊക്കെ ചെന്ന് പതിക്കുമ്പോഴാണ് ഒരു നല്ല ഗുണമുള്ള ഒരു വ്യക്തി സമാജത്തിന് എത്ര കണ്ട് പ്രിയപ്പെട്ടവനായിത്തീരും, അവൻ എത്ര കണ്ട് മാതൃകയായിത്തീരും എന്ന് കാട്ടിത്തരുന്ന രീതിയിൽ രാമൻ ജീവിച്ചു കാണിക്കുന്നത്. അപ്പോൾ രാമനെ പിന്തുടരുക എന്നത് ഒരു മതത്തെ പിന്തുടരല്ല, ഒരു സംസ്കാരത്തെ പിന്തുടരലാണ്, ഒരു ധർമ്മത്തെ പിന്തുടരലാണ്. അതിലൂടെ പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏറ്റവും മൂല്യമുള്ള ജീവിത സംസ്കാരമാണ്. ഞാൻ രാമനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, രാമൻ എന്നിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ദുശീലങ്ങളെ ഒഴിവാക്കുവാനും നല്ല ശീലങ്ങളെ ചേർത്തു വെക്കുവാനുമാണ് ഒരു ജീവിത പാഠ്യ സമ്പ്രദായമാണ് രാമായണത്തിലൂടെ ആദ്യകാവ്യമെന്ന പുകൽപ്പെറ്റ രാമായണത്തിലൂടെ ആദികവിയായ വാൽമീകി വരച്ചു കാണിച്ച രാമായണം. ഒരുപക്ഷേ വാൽമീകിയുടെ ജീവിതത്തെ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ, രത്നാകരൻ എന്ന ഭാവത്തിൽ നിന്ന് മഹാമനീഷിയായ ആ വാൽമീകിയായി മാറി ചിതൽപ്പുറ്റു ഭേദിച്ചു പുറത്തു വന്നു, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതാണ് വാൽമീകി എന്ന പേരിടെ. എന്താ ചിതൽപ്പുറ്റ്? അജ്ഞാനമാകുന്ന ചിതല് കൊണ്ട് കാർന്നു തിന്നുന്ന അവസ്ഥയിൽ നിന്ന് ആ മൺപുറ്റിൻ്റെ ഇടയിൽ നിന്ന് അജ്ഞാനമാകുന്ന മൺപുറ്റിനെ ഭേദിച്ച് പുറത്തു വന്നവൻ. അപ്പോൾ അജ്ഞാനമാകുന്ന മൺപുറ്റിനെ ഭേദിച്ച് നമ്മളുമൊക്കെ ജീവിതത്തിൽ പുറത്തു വരണം. നമുക്കും ജീവിതത്തിൽ നിരവധി കർത്തവ്യങ്ങൾ പാലിക്കാനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് ഈശ്വരൻ നൽകിയ വരദാനമാണ്. ആ ജീവനെ നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച് ആ ജീവിതത്തെ നമ്മൾ നാശപരമാക്കി മാറ്റാതെ സമാജത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ മാതൃക കാണിക്കാവുന്ന നല്ല കുടുംബത്തിൻ്റെ ഒരു ഭാവത്തെ ഉയർത്തിക്കാണിക്കാവുന്ന നിലയിലോ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠവൽക്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു അസംസ്കൃത വസ്തുക്കളാണ്. ഈ ലോകത്തിൽ ഏറ്റവും നല്ല മൂല്യവത്തായ മനോഹരമായ വിഗ്രഹമായും ഈ അസംസ്കൃത വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. നേരെ മറിച്ച് വെറുതെ പാഴാക്കി കളയാനും സാധിക്കും. ഇവിടെ നേരെ ഏറ്റവും നല്ല മൂല്യവത്തായ വസ്തുക്കളാക്കി നിർമ്മിക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. ആ രാമനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളായ നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ച് മൂല്യവത്താക്കി മാറ്റി ലോക സംഗ്രഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ, ജീവിതത്തെ മാതൃകാപൂർണമാക്കി മാറ്റുന്ന നിലയിൽ, നമ്മൾ സാധാരണഗതിയിൽ പറയും ഉദാത്തമായ ഒരു ലക്ഷ്യം വേണം നമുക്ക് പിന്തുടരാൻ, അതുപോലെ ഉദാത്തമായൊരു മാതൃക വേണം നമുക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെ ഉദാത്തമായ ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, അതുപോലെ ഉദാത്തമായ മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. അങ്ങനെ ഉദാത്തമായ മാതൃകയെ വരച്ചു കാണിച്ചതാണ് രാമനിലൂടെ. അപ്പോൾ രാമനെ അറിയുക എന്നത് ധർമ്മത്തെ അറിയലാണ്, ധർമ്മത്തെ അറിയുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗത്തെ അറിയലാണ്. ശരിയായ മാർഗം ഏതാണ്? നമ്മൾ സഞ്ചരിക്കുന്നവരാണ് ജീവിതത്തിൽ. അപ്പോൾ ശരിയായ മാർഗം ഏതാണ്? ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങളിലും എപ്രകാരം വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ ചിന്ത എങ്ങനെയുള്ളതായിരിക്കണം, എടുത്തുചാട്ടങ്ങൾ കൂടാതെ, അവിവേകം കൂടാതെ, ശരിയായ ജ്ഞാനത്തിൽ സമചിത്തതയോടെ. രാമായണത്തിലുടനീളം നമുക്കങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തുടർന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത്തരം ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. വളരെ കൃത്യമായ നിലയിൽ അവിടെ വാൽമീകി അവതരിപ്പിച്ചു. എഴുത്തച്ഛൻ മലയാളക്കരയിൽ ഭക്തിസാന്ദ്രമാക്കി എത്തിച്ച കിളിപ്പാട്ട് രാമായണത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം ഒരൊറ്റ വീക്ഷണമാണ്. ആരാണോ ഇതിലേക്കെത്തുന്നത് അവരെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ നന്മയിലൂടെ ഈശ്വരനിലേക്ക് എത്തുക എന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. എപ്പോഴാണ് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുന്നത് ചോദിച്ചാൽ നന്മയിലൂടെയാണ്. ഈശ്വരനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബാഹ്യമായ അനുഷ്ഠാനമല്ല. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ശുദ്ധമായി, ആ മനസ്സ് ശ്രേഷ്ഠമായി മാറുമ്പോൾ ആ ശുദ്ധമായ ഭാവത്തിൽ നിന്ന് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മപ്രേരണയാണ്, ആത്മപ്രചോദനമാണ് അവനവൻ അനുഭവിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ തന്നെ എന്ന സങ്കല്പത്തിൽ നമ്മൾ ചിന്തിച്ചാലും രാമനെ അറിയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂല്യവത്തായ അറിവാണ്. ആ അറിവിലേക്ക് സഞ്ചരിക്കുവാൻ അനുസൂതമായൊരു പ്രവാഹം. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാനദിയിലെത്തി സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ പുണ്യമായിട്ട് മാറും, നമ്മുടെ പാപങ്ങളൊക്കെ മാറുമെന്ന് പറയുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ ഉയരുന്നത് പോലെ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ രാമൻ്റെ ജീവിതത്തിൽ കണ്ട സംഭവകുലമായ ഓരോ ഭാഗങ്ങളും അവിടെ ധർമ്മനീതികൾ, കുടുംബധർമ്മത്തെ നമുക്ക് കാണിക്കാം, രാഷ്ട്രത്തിൻ്റെ ദൗത്യത്തെ നമുക്ക് കാണിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ത്യാഗഭാവത്തെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അഹിതമായി വന്നു ചേരുന്നതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വന്നു ചേർന്ന രാജ്യഭരണത്തെ പോലും മാറ്റിവെക്കുന്ന ഭരതനെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ജ്യേഷ്ഠനോടൊപ്പം ആത്മബന്ധമാണ് എനിക്ക് ഏറ്റവും വലുത്, ആ സ്നേഹമാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പല കുടുംബവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് സംഘർഷങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാർ പരസ്പരം പടവെട്ടുന്ന നമ്മൾ കാണുന്നു, മക്കൾ അച്ഛനെ വധിക്കുന്നത് നമ്മൾ കാണുന്നു, അമ്മയെ വെട്ടിക്കൊല്ലുന്നത് നമ്മൾ കാണുന്നു. അത്തരമുള്ള ഈ ഒരു ലോകത്ത് അതിനെല്ലാം അപ്പുറം സ്നേഹം കൊണ്ടൊരു വിശാലമായ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാമെന്ന് കാണിച്ച രാമൻ അത് നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു വന്നാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് അത് ഒഴുകിയെത്തിയാൽ, ആ രാമനിലൂടെ ഒരു സുസജ്ജമായ സമാജവും ഒരു കുടുംബ ജീവിത ബന്ധങ്ങളും നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്തരം ഒരു സാംസ്കാരികമായ മുന്നേറ്റത്തിന് രാമായണ ചിന്തകളിലൂടെ കടക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ സമയത്ത് എല്ലാവരും രാമായണത്തിലേക്ക് പ്രവേശിക്കണം, രാമനെ അറിയണം. രാമൻ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള വെളിച്ചമാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും, ഇതുവരെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം അഭിലാഷ് നാരായണൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൃഷ്ണായനം
0: അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
3: നീതി എന്നത് ഒരു വിധി മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണ്. സത്യം വിജയിക്കാനും അനീതി തോൽക്കാനും നിയമവും നീതിയും ഒരുപോലെ ശക്തമായിരിക്കണം. ഇന്ന് July 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകമെമ്പാടും നീതിക്കും സമത്വത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാൻ ഓർമ്മിപ്പിക്കുന്ന ദിനം. ഈ ദിനത്തിൽ നീതി എല്ലാവർക്കും എല്ലായിടത്തും എന്ന സന്ദേശം നമുക്ക് ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കോ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023

0: 7793. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കോട്ടയം അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാല

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: கேளுங்கள்.
1: ரேடியோ சாந்தனம் 90.4 FM. Stay tuned.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9381 9144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

എന്നത് ഒരു വിധി മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണ്. സത്യം വിജയിക്കാനും അനീതി തോൽക്കാനും നിയമവും നീതിയും ഒരുപോലെ ശക്തമായിരിക്കണം. ഇന്ന് ജൂലൈ 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകമെമ്പാടും നീതിക്കും സമത്വത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാൻ ഓർമ്മിപ്പിക്കുന്ന ദിനം. ഈ ദിനത്തിൽ നീതി എല്ലാവർക്കും എല്ലായിടത്തും എന്ന സന്ദേശം നമുക്ക് ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നമസ്കാരം, സുപ്രഭാതം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഒത്തിരി സ്നേഹത്തോടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്.
0: അല്ല, നമ്മളും ഇന്നലെ നമ്മൾ തന്നെയായിരുന്നു, വീണ്ടും ഞങ്ങൾ തന്നെയാണ് മല്ലയ്യ എന്ന് പറയുന്നത്.
1: അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ ശ്രീലക്ഷ്മി, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയൊക്കെ പറഞ്ഞു തുടങ്ങാം.
0: അതെ അതെ, അപ്പൊ നമ്മൾ ഇന്നലെ ഇരുന്ന് പറഞ്ഞു ഇന്ന് കർക്കിടക 1 ആണ്. അപ്പോൾ ഒരു മലയാള മാസം 1-ാം തീയതി ആരംഭിച്ചിരിക്കുകയാണ്. വളരെയധികം ഐശ്വര്യപൂർണ്ണതോടുകൂടി നമ്മൾ ഈ ഒരു ദിവസത്തിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 17 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നാളെ ശനിയാണ്, ഞായറാണ്. അപ്പോൾ കുട്ടികൾക്കൊരു ദിവസം ഇന്ന് രാവിലെയൊക്കെ നമ്മളിങ്ങനെ എന്താ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. ചില ദിവസങ്ങളിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊരു മടിയാണ്. പ്രത്യേകിച്ച് നാളെ ശനിയും മറ്റന്നാൾ ഞായറും ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് 3 ദിവസം അവധിയെടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ പിടിവാശികളും അങ്ങനെയുള്ള കുഞ്ഞു വഴക്കുകളൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്.
1: വെള്ളിയും തിങ്കളും അങ്ങനെ ഒരു ദിവസമാണ്, ഒന്നെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടും എന്നുള്ളൊരു ഇതായിരിക്കും.
0: ഒന്നെങ്കിൽ നമുക്ക് അതെ
1: തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ലീവിന് വേണ്ടിയിട്ട് കരഞ്ഞു പിഴിക്കുന്നത്.
0: ശനിയും
1: ഞായറും കളിച്ചതിന്റെ സുഖം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന കാരണം തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതലെങ്കിലും വെള്ളിയാഴ്ച ആകുമ്പോൾ ചിലർക്കൊരു സമാധാനമുണ്ട്, നാളെ മറ്റന്നാളും പോകണ്ടല്ലോ എന്നുള്ളത്.
0: വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളാണ് എപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നത് അല്ലേ. ശനിയാഴ്ച പോകണ്ട, ഞായറാഴ്ചയും പോകണ്ട. മാത്രമല്ല അന്നൊക്കെ എന്ന് പറയുമ്പം സൂര്യയിലും ഏഷ്യാനെറ്റിലും ഒക്കെ നല്ല നല്ല പടങ്ങൾ വരും. അപ്പൊ നമുക്ക് ആ ഒരു ദിവസം ഇങ്ങനെ പറയും എന്താ സൂര്യ TVയിൽ എന്താ അങ്ങനെ പറഞ്ഞ ആദ്യമായി എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില പടങ്ങളുടെയൊക്കെ പേര് കാണിക്കും. പക്ഷെ നമ്മൾ കുറേ തവണ കണ്ടിട്ടുള്ളതായിരിക്കും ആ ഒരു ചിത്രങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വെള്ളിയും ശനിയും ഏതാണ് പടം എന്നുള്ളതൊക്കെ ഉള്ള ഇന്ന് ഏത് സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മളുടെ ആ ഒരു ദിവസത്തെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും.
1: അതേപോലെ ഇന്ന് കർക്കിടക മാസം തുടങ്ങിയൊക്കെയാണ്, മലയാള മാസങ്ങളിലെ അവസാന മാസമാണ് കർക്കിടകം.
0: അതെ,
1: അതായത് ചിങ്ങം വരുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ വർഷം പുലരുവാണ് നമുക്ക് ചെയ്യുന്നത്. ഇതിപ്പോ അവസാന മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. ഈ മാസം പൊതുവേ ഒരു പഞ്ഞ മാസമാണെന്ന്
0: പഞ്ഞ മാസം എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ രാമായണ മാസമാണ്, പുണ്യമാസമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പഞ്ഞ മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കർക്കിടകത്തില് നമുക്ക് എന്താ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ, ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള മഴ വരും, അതൊക്കെ ഈ കാർഷിക മേഖലയിലൊക്കെ വളരെയധികം ദോഷകരമായിട്ടൊക്കെ ബാധിക്കാറുണ്ടായിരുന്നു.
1: ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ശക്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ ശരീരത്തിന് പ്രതിരോധ ശേഷിയൊക്കെ നൽകുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന
0: കഞ്ഞി സുഖചികിത്സ ഇതൊക്കെ ചെയ്യുന്നൊരു മാസം കൂടിയാണ് അല്ലേ കർക്കിടകം.
1: അപ്പൊ നമ്മള് അതിനൊരു പതിവുണ്ട്, എല്ലാവരും ആ ഒരു മാസങ്ങളിൽ പ്രതിരോധ ശേഷി കൂട്ടുക, നല്ലപോലെ ഇരിക്കാന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ചികിത്സയായാലും കർക്കിടക കഞ്ഞി ചികിത്സ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടി നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകം.
0: സെൽഫ് കെയർ ഉള്ള ഒരു മാസം കൂടിയാണ് അല്ലേ. നമ്മളെപ്പോഴും ചിലപ്പോൾ കർക്കിടകം എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ര നല്ലതല്ലാത്ത എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പലയിടത്തും. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കർക്കിടക മാസത്തിൽ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എനിക്ക് തോന്നുന്നു ഈ രാമായണ പാരായണം അതേപോലെ തന്നെ ഡിവോഷണൽ ആയിട്ട് കുറച്ചും കൂടി നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു മാസമാണ് ഈ മാസമാണ് നമ്മുടെ വാവ് ബലി വരുന്നത്, കർക്കിടക വാവ്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ പിതൃക്കൾക്കൊക്കെ നമുക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനൊക്കെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു മാസം അത്രത്തോളം മനോഹരമായൊരു മാസമാണ്. അപ്പൊ നമുക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഒന്ന് മാറ്റി വെച്ചാലല്ലേ. അപ്പൊ നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ ആരോഗ്യത്തെ പറ്റി
1: പോരാഞ്ഞ് നമ്മള് നമ്മുടെ പൂർവികരെയൊക്കെ ആലോചിക്കുന്ന ഒരു മാസം കൂടിയാണ്. കാരണം വാവിന്റെ സമയമാവുമ്പോൾ എല്ലാ ഇനി ആരായാലും ആ ഒരു സമയങ്ങളിൽ എല്ലാവരെയും ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തെയും സ്വന്തമായും ശ്രദ്ധിക്കുന്ന ഒരു മാസമാണെന്ന് തന്നെ പറയാം. അതേപോലെ കർക്കിടക മാസങ്ങളിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും.
0: എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ പാർവതി, ഈ രാമായണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഈ ഒരു മാസം രാവിലെ നമ്മൾ എണ്ണിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ ചിത്ര ചേച്ചി രാവിലെ രാമായണം വായിക്കുന്നു, അപ്പോഴാണ് പെട്ടെന്ന് 1-ാം തീയതിയാണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്.
1: എനിക്കാണെങ്കിൽ

0: രാവിലെ വരുമ്പോഴേ കിട്ടും, കാരണം അമ്പലം ഫുള്ളൊക്കെ ആൾക്കാരായിരിക്കുമല്ലോ.
1: അതെ, നമ്മുടെ ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇനി ഇവിടുത്തെ നമ്മുടെ തിരുമുല്ലാവാരം ക്ഷേത്രത്തിലെ ഒരു ഉത്സവം പോലെ ഒരു, കാരണം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു അല്ല, എല്ലാ വർഷവും നമ്മൾ ഇവിടെയാണ് ബലിയിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുള്ള ഒരു മാസം ആ ഒരു സമയം കൂടിയാണ് നമ്മളൊക്കെ ഇനി വരാൻ പോകുന്നത്. വളരെയധികം തിരക്കാണ്, ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നമ്മൾ തന്നെ അങ്ങ് പൊക്കോളൂ. അതേപോലെ വളരെയധികം തിരക്കാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഈ ബലി ദിവസം വാവ് ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ന്യൂനതകളൊക്കെ പരിഹരിച്ച് ഇപ്രാവശ്യം വരുന്ന എല്ലാ ജനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ മനസ്സ് നിറഞ്ഞ് ഒരു സംതൃപ്തിയോടെ ബലി ദർപ്പണമൊക്കെ ചെയ്ത് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: കൂടാതെ ഗവൺമെന്റും അതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ കളക്ടറൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുമുല്ലാവാരമായാലും നമ്മുടെ മുണ്ടക്കൽ പാപനാശമൊക്കെ ആയാലും അടുത്ത റീസെന്റ് അടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്, ഇവിടൊക്കെ വന്ന് സന്ദർശിച്ച് എങ്ങനെയാണ് കർക്കിടക മാസത്തിൻ അതായത് വാവിന്റെ സമയമാകുമ്പോൾ ഇത്രയും ജനത്തിരക്കുകളൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നും എന്തൊക്കെ ചെയ്യാമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് കളക്ടർ വരികയും നേരിട്ട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ നല്ലൊരു മാസമാണ് അല്ലെ, എല്ലാം കൊണ്ടും നല്ലൊരു മാസമാണ്.
1: ഒരു അതെ, നമുക്ക് ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ആരോഗ്യപൂർണ്ണമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അതിന് സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ രാമായണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ കുറെ ഇങ്ങനെ ഉണ്ടല്ലോ, അതിൻ്റെ തുടക്കം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇന്ന് എങ്ങനെയാണ് രാമായണമൊക്കെ പാടിയോ? പണ്ട് ഈ അമ്മമ്മമാർ ഒക്കെ വീടിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ രാമായണത്തിൽ രാമായണമൊക്കെ ഉറക്കെ ചൊല്ലുന്നത് നമുക്കൊരു പതിവാണ്. ഇപ്പം നമ്മൾ നോർമലി റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ നമുക്ക് തന്നു യഥേഷ്ടം നമുക്ക് ഇഷ്ടമുള്ള ഗായകന്മാരും ഗായികമാരും ഒക്കെ നമുക്ക് വേണ്ടി അത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രാമായണത്തിൻ്റെ ഒരു പോർഷനാണ് ചിലപ്പോൾ വരാറുള്ളത്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നമ്മുടെ അമ്മമ്മമാരൊക്കെ ഇത് വീട്ടിലിരുന്ന് വായിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല, നമുക്കൊരു വായിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ചൊല്ലാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ ഇന്ന് അന്യം നിന്ന് പോവുകയാണോ എന്നൊരു സംശയം കൂടി നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുകയാണ്. ഇനി അതല്ല, നമുക്ക് അങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ വീടിനടുത്തൊക്കെ
0: പറഞ്ഞ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീലക്ഷ്മി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള. കാരണം രാമായണം തുടങ്ങുമ്പോൾ അത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഒരു ഒരുപാട് രാമായണത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. വായിക്കാൻ തുടങ്ങുമ്പോൾ തെറ്റ് വരാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മിക്കവർക്കും തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ ചിലപ്പോൾ സമയപരിമിതി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം മിക്കവരും അത് ഇപ്പം അങ്ങനെ എടുക്കാനില്ല, കാരണം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു നേരം മുടങ്ങിയാൽ എങ്ങനെ ആയിരിക്കും എന്നായിരിക്കും എല്ലാ ചിന്തകളും എല്ലാവർക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന്. പക്ഷേ മുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് രാവിലെയും വൈകിട്ടും അവരത് വായിച്ച് കർക്കിടകം തീരാറാകുമ്പോഴത്തേക്ക് അവരത് വായിച്ച് തീർക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്, ചില വീടുകളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രാമായണം കേൾക്കുന്നതിന് അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു അടിസ്ഥാനം അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് രാമായണം.
1: അത് നമുക്ക് എപ്പോഴാണെങ്കിലും സന്ധ്യാസമയത്തൊക്കെ നമുക്കത് വായിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ തെറ്റ് വരുമോ എന്ന് പേടിച്ച് വായിക്കാതിരിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പാണ്. കാരണം വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും നമുക്ക് തെറ്റ് സംഭവിക്കാം, ചിലപ്പോൾ തെറ്റായിട്ട് പറയാം. പക്ഷെ നമ്മളവിടെ കറക്ഷൻ ചെയ്യുന്നതിലാണ് നമുക്കൊരു കാര്യം, ആ ഒരു എന്താ ഒരു കാര്യമുള്ളത്. നമുക്ക് തെറ്റ് വരാം വരാതിരിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കറക്റ്റ് ചെയ്ത് വീണ്ടും നമ്മളത് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഇന്ന് എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ പറയാറില്ലേ, ഒന്നാം തീയതി നല്ലതാണെങ്കിൽ ഒരു 30 ദിവസവും ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ ആ ഒന്നാം തീയതി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ ഈ 31 ദിവസവും പോയോ, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ചില ഒന്നാം തീയതികളിലൊക്കെ നമ്മളൊരു കല്യാണം കൂടുവാണെങ്കിൽ പറയും 31 ദിവസം ഇനി സദ്യ കഴിക്കാം അല്ലേ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ തമാശക്കൊക്കെ പറയാറുണ്ട്.
0: പക്ഷെ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, ഒന്നാം തീയതി നല്ലത് നടന്നാൽ ബാക്കി എല്ലാ ദിവസവും നല്ലതായിരിക്കും, അല്ലെങ്കിൽ വിഷുവിന് നല്ലതാണെങ്കിൽ ആ ഒരു വർഷം നല്ലതായിരിക്കും.
1: അത് നമ്മൾ അങ്ങനെ നമ്മളെപ്പോഴും ആ ഒരു നമ്മൾ കണി കാണുന്നതുമൊക്കെ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ നമ്മുടെ വീട്ടിൽ വിളഞ്ഞ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരു വർഷം മുഴുവനും നല്ല രീതിയിൽ ആയിരിക്കും, ഒരു നിറവ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് കാണുന്നത്. പിന്നെയും ചില ചില കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് എന്തായാലും വരും അല്ലേ. ഇപ്പോൾ ഒന്നാം തീയതി നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമുക്ക് വരാനുള്ളത് എന്തായാലും വരും. പക്ഷെ നമ്മൾ എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു കാര്യമുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജ് അയക്കും നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നറിയാവുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെയും നമ്മളിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട നമ്പർ
0: 8848558785. അപ്പോൾ ഇന്നാണ് ആ പുണ്യമാസത്തിൻ്റെ ആദ്യ ദിനം. അപ്പോൾ എല്ലാവർക്കും ശക്തിയും അതേപോലെ ആരോഗ്യപൂർണമായ ഒരു നല്ല കർക്കിടകമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആശംസിക്കുകയാണ്.
1: അതെ, അപ്പൊ ഇങ്ങനെ രാമായണത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് രാമായണത്തിന്റെ വിവിധ പേരുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കമ്പ രാമായണം, നമ്മൾ കൂടുതലായിട്ടും അധ്യാത്മ രാമായണം അങ്ങനെയാണ് വായിക്കുന്നത് അല്ലെ. പിന്നെ വാൽമീകി രാമായണം, വസിഷ്ഠ രാമായണം, മലയാള രാമായണം, ശ്ലോക രാമായണം, കണ്ണശ രാമായണം, അങ്ങനെ കുറെ പേരുകളുണ്ട്. അപ്പം നമ്മളെല്ലാം ഒന്നും ചിലപ്പോൾ ഒരുപക്ഷെ വായിച്ചൊന്നിരിക്കില്ല. അപ്പം ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരിക്കൽ കൂടി പറയാണ്, ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മറ്റ് ഏതെങ്കിലും ഒരു രാമായണം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിശേഷങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ രാമായണമായിട്ട്, നമ്മൾ പൊതുവെ വായിക്കുന്ന രാമായണമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്ത് വ്യത്യാസമാണ് അതിനുള്ളത് എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം എന്തായാലും നമ്മളിങ്ങനെ രാമായണ മാസത്തിലെ രാമായണത്തെ പറ്റിയും കർക്കിടകത്തെ പറ്റിയും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ സമയമായില്ലേ?
0: അതെ, തീർച്ചയായിട്ടും പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ 10:14 ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പോയി ഒരു നല്ല ഒരു ഇപ്പോൾ ഒരു നല്ല സമയമാണല്ലേ ഒരു പാട്ടൊക്കെ കേൾക്കാൻ. അപ്പോൾ പോയി പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ വരൂ. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
4: പാർവതിയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് നമ്മളിങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് അല്ലേ. ഒരു ചിത്രചേച്ചിയുടെ സൗണ്ടിൽ ഒരു വല്ലാത്തൊരു ഡിവോഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഗായകരിലും ആ ഒരു ഡിവോഷൻ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എങ്കിലും ചില പാട്ടുകൾ ചില ഗായകർ പാടുന്ന സമയത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അതിൽ നിന്ന് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ആ ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ പാർവതി, നമുക്ക് മിക്കപ്പോഴും നമ്മൾ എല്ലാ മിക്ക ലൈവുകളിലും നമ്മൾ അപ്ഡേഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് നമുക്കൊരു അപ്ഡേഷൻ നമ്മളിങ്ങനെ അറിയുന്നത്. ഇപ്പോൾ പലരും ഈ മസ്റ്ററിങ്ങിനെ പറ്റി ഇങ്ങനെ തിരക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഒരു വളരെയധികം അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ മസ്റ്ററിങ് എന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് വന്നിട്ടുള്ളൊരു അപ്ഡേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. 2025 December 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ലോട്ടറി ക്ഷേമനിധി ഗുണഭോക്താക്കളും 30 September വാർഷിക മസ്റ്ററിങ് നടത്തണമെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട സ്കാറ്റേർഡ് വിഭാഗം ഗുണഭോക്താക്കൾ 30 September വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കണം എന്നുള്ളൊരു കാര്യം കൂടി, അതിന് രേഖകൾ ജില്ലാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്തരത്തിൽ ആയിട്ടുള്ള ലോട്ടറി ക്ഷേമനിധി ഗുണഭോക്താക്കൾ, അതേപോലെ തന്നെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി സ്കാറ്റേർഡ് വിഭാഗം, അത്തരത്തിലുള്ള ഗുണഭോക്താക്കളെല്ലാം തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെയൊക്കെ ഒരുപാട് പേരിങ്ങനെ ഇപ്പോൾ തയ്യൽ തൊഴിലാളിയാണെങ്കിലും പ്രവാസി അങ്ങനെ കുറേ ഉണ്ടല്ലേ. പിന്നെ അല്ലാതെ നമ്മളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ അടുത്തുള്ള അക്ഷയ സെൻ്ററുകളിലോ ഒക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ ആ ഒരു മസ്റ്ററിങ്ങിൻ്റെ ദിവസമൊക്കെ വരുന്നത് ഒരു പക്ഷേ നല്ല പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സുരക്ഷ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, നിങ്ങളുടെ ആ ഒരു പെൻഷൻ എന്തായാലും നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടി നമ്മൾ ലൈവിൽ പറയുകയാണ്.
5: യെസ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ശ്രീലക്ഷ്മി, നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമല്ലേ?
4: അതെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പറയാറുള്ളതാണ്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗം അല്ലെങ്കിൽ ടെക്നോളജിയുടെ കൂടിയതായിട്ടുള്ള ഉപയോഗം ഒക്കെ വരുന്ന സമയത്ത് എല്ലാത്തിനും പോസിറ്റീവായിട്ടുള്ളൊരു വശമുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു വശമുണ്ടല്ലേ. ഇപ്പോൾ കൂടുതലും മുൻപ് നമ്മൾ കണ്ടു വന്നിരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ പ്രായമായ ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് അവരെ പറ്റിക്കുക, അതുവഴി പണം നേടുന്ന ഒരു രീതിയായിരുന്നു പണ്ട് ഈ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഫോൺ വിളിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം കൂടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പത്രം തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ അല്ലാതെ അപ്ഡേഷനൊക്കെ നോക്കുന്ന സമയത്ത് ഈ മന്ത്രിമാരെ വരെ

0: മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതി കൂടി ഇങ്ങനെ കാണുകയാണ്. അപ്പൊ 3 കോടിക്ക് മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്കാം ഒക്കെ നടക്കുന്നുണ്ട്, അതും ജനപ്രതിനിധികളെ കേന്ദ്രീകരിച്ച് എന്നുള്ളത്. അപ്പൊ അവര് എത്രത്തോളം പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് ഏത് തലത്ത് വരെ പോകുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അല്ലെ. അപ്പൊ
1: അതെ, വയനാട് MP പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിന്റെ പേരിൽ MLA മാരെ ലക്ഷ്യമിട്ട് വീണ്ടും വ്യാജ ഫോൺ കോളുകളെ കുറിച്ചാണ് ശ്രീലക്ഷ്മി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
0: അതെ, ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനായിരുന്നു ആദ്യം ഇതിന്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു കോള് ലഭിച്ചത്.
1: അതെ, പിന്നീട് ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കും സമാനമായ രീതിയിൽ ഫോൺ കോളുകൾ ലഭിച്ചു എന്നാണ് വിവരം പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 3 കോടി തരാം, നിങ്ങളെ ഞങ്ങൾ മന്ത്രിയാക്കാം എന്നും പറഞ്ഞിട്ടാണ് കോൾ വന്നിരിക്കുന്നത്.
0: 3 കോടി നൽകിയാൽ മന്ത്രിയാക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു വ്യാജ സന്ദേശമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവരെ പോലും ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സ്കാം കോളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അലേർട്ടായിരിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഇപ്പോൾ ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഗവൺമെൻറ് അതോറിറ്റികളിൽ നിന്ന് ഒരിക്കലും ഫോൺ കോൾ വഴിയോ മെസ്സേജ് വഴിയോ അങ്ങനെയൊന്നും നിങ്ങളടുത്ത് നിങ്ങളുടെ OTPയോ അല്ലെങ്കിൽ പാസ്വേഡോ ഒന്നും ചോദിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഡയറക്റ്റ് ബാങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ആയിരിക്കും നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ പോലും ഡയറക്റ്റ് ബാങ്കിൽ വരണം എന്നായിരിക്കും ഒരു പക്ഷേ പറയുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ ഡയറക്റ്റ് ബാങ്കിൽ വരിക എന്നൊക്കെ തന്നെ ആയിരിക്കും പറയുക. അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ എന്താ ഇത്തരത്തിൽ ഏതെങ്കിലും ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിളിച്ചു പേയ്മെൻറ്റ് ഓൺലൈൻ ചെയ്യാം, ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞിട്ടുള്ളതും യഥാർത്ഥത്തിൽ അതിൻ്റെ ആളുകൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിളിക്കുകയാണ്, 10 രൂപ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയായിരുന്നു, പ്രായമായ വ്യക്തിയാണ്. പക്ഷേ അപ്പോൾ തിരിച്ച് അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. പക്ഷേ 10 രൂപയ്ക്ക് പകരം പോയൊരു എമൗണ്ട് വളരെ വലുതാണ്. അപ്പോൾ നമ്മളത് പറയുകയാണ്, അലേർട്ടായിരിക്കുക. നമ്മൾ ഒരു ആയുഷ്കാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു നമ്മളുടെ ഒരു സമ്പാദ്യം, നമ്മളുടെ ഒരു സമ്പത്ത് അല്ലേ, നമ്മൾ ഇനി ഒരു വിശ്രമിക്കുന്നത് ചിലപ്പോൾ അത് ആ ഒരു സമ്പത്തിലൂടെ ആയിരിക്കാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു അതോറിറ്റി, ഗവൺമെൻറ് അതോറിറ്റി ഒരിക്കൽ പോലും ഇങ്ങനെ ഫോൺ കോളിലൂടെയോ അത്തരത്തിൽ നമ്മളെ വിളിച്ച് OTP ചോദിക്കുക അങ്ങനെ.
1: അതേപോലെ ശ്രീലക്ഷ്മി, ഇപ്പോൾ നടന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരിൽ പോലീസ് കേസുണ്ട്, ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറ്റം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പോലീസാണെന്നും പറഞ്ഞ് പോലീസ് വേഷം ധരിച്ച ആൾക്കാർ തന്നെയാണ് വീഡിയോ കോളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുക, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്നെ പിടിക്കുമോ, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ടെൻഷനോ വേവലാതിയോ ഒന്നും വേണ്ട. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്ത ഏറ്റവും അടുപ്പമുള്ള ആരെയാണോ അവരെ വിളിക്കുക, ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറയുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിൽ നിന്ന് ഇനി നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇത് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മളത് പൈസ കൊടുത്തേ പറ്റുമോ, അഥവാ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് പേടിച്ച് പൈസ അടയ്ക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക്, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, ഒരുപാട് ഉയർന്ന ഈ അച്ഛനും അമ്മയും നാട്ടിലുള്ള മക്കളൊക്കെ വിദേശത്തായിട്ടുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പറ്റിക്കപ്പെടുന്നത്. മക്കളെ ജയിലിലാണ് അങ്ങനെ അതാണ് പറഞ്ഞുകൊണ്ടാണ് കൂടുതലും വിളിക്കുന്നത്. കേൾക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും പേടിക്കുന്ന പോലെ
0: പാനിക് ആകും. എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കുക എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഇതെന്താണെന്ന് അവർ ഒരിക്കലും ചിന്തിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷെ അവർ അത്രത്തോളം എത്തില്ല.
1: അതെ,
0: അത് വേറൊന്നുമല്ല, പെട്ടെന്ന് ഒരു പക്ഷെ അത്രത്തോളം നമ്മുടെ വാർദ്ധക്യത്തിലുള്ളവരായിരിക്കാം. അപ്പൊ എങ്ങനെയും തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്നായിരിക്കും ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്.
1: മോഷ്ടിക്കാൻ വരുന്നവർ എന്തായാലും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, നിങ്ങൾ എവിടാണ്, എന്താണ്, എല്ലാ ഡീറ്റെയിൽസ് അവരുണ്ടായിട്ടുണ്ടായിരിക്കും അവർ നിങ്ങളെ തന്നെ ചൂസ് ചെയ്തിട്ട് കോളുമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്
0: ഏറ്റവും കൂടുതൽ നല്ലതായിട്ട്. അവയർനെസ് നമ്മുടെ പാരന്റ്സിന്, അല്ലെങ്കിൽ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ പുറത്താണ് മക്കൾ, പുറത്താണ് ഇപ്പൊ നാട്ടിൽ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒറ്റയ്ക്കാണ് എന്നുള്ളതൊക്കെ അറിയിക്കാം. അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും നല്ല രീതിയിൽ അവയർനെസ് കൊടുക്കാം, ഇതിന് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് കൗൺസിലർ അവരെയൊക്കെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു കോള് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ട്, അപ്പോൾ ഇത്തരത്തിൽ കോള് ചെയ്ത വമ്പന്മാരെ കൊടുക്കുന്ന അതിവീവ എന്താ വമ്പന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അത്തരത്തില് പറ്റിക്കാൻ നോക്കിയിട്ട് അവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കുന്നതും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഇത്തരത്തിലുള്ള കെണികളിൽ നിന്ന് സുരക്ഷിതരായിരിക്കൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ 1930 എന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സൈബർ സുരക്ഷാ നമ്പറാണത്, അപ്പം നമുക്ക് അവരുടെ നമ്പറാണത്. അപ്പം എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള സൈബർ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
1: എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവത്തിന് പോലീസ് ലൊക്കേഷൻ നോക്കിയപ്പോൾ അത് ഡൽഹിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ വേന്ദ്രന്മാരായിരിക്കാം, അതുകൊണ്ട് നമ്മൾ അതിലും വലിയ വേന്ദ്രന്മാരായതുകൊണ്ട് ഉടനെ തന്നെ പിടിക്കുന്നതായിരിക്കും.
0: അതെ, അപ്പോൾ നമ്മുടെ പോലീസൊക്കെ വളരെയധികം ശക്തമായിട്ട് തന്നെയാണ് ഇതിനെതിരെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ. ഇത്തരത്തിലുള്ള ചതി കുഴികൾ ഒരുക്കുന്നവർക്കെതിരെ നല്ലൊരു ഒരു നടപടി എടുക്കാനും കൂടി അവർക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാട്ട് കേൾക്കാനും സമയമായി അല്ലേ പാർവതി?
1: 10:30 നമുക്ക് പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പോയി ഒരു പാട്ട് കേട്ടിട്ട് വരും. ഞങ്ങളിവിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് 11:30 വരെ ഞങ്ങളിവിടെ കാണുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
7: ഞാൻ പാർവതി.
6: അതെ, അപ്പം നമ്മളിങ്ങനെ പാട്ട്, നല്ലൊരു പാട്ട് കേട്ടോ അല്ലേ. നമ്മുടെ സോനു നിഗമും ശ്രേയാ ഘോഷലും ചേർന്ന് ആലപിച്ചിട്ടുള്ള ഒരു എന്താ റൊമാൻറ്റിക്, അതൊരു മെൽറ്റിംഗ് സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാട്ട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറ് ഇന്നൊരു കുസൃതി ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കുസൃതി ചോദ്യം എന്ന് ചോദിച്ചാലോ. 1G 4T ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്, 1G 4T ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്നാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ കേട്ടോ, 1G 4T ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്നാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ബാബുരാജൻ സാറാണ് നമ്മളോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പം അതേപോലെ തന്നെ നമ്മളുടെ ആശ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ ആശ സന്തോഷ്, ഇരവിപുരത്ത് നിന്നാണ്. ഒരു പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് മിസ് അനിതാ മേനോൻ എന്ന സിനിമയിലെ കളമൊഴി കാറ്റുണരും എന്ന പാട്ടാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഷീബ ചേച്ചി ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും രാമായണ മാസ ആരംഭ ദിവസം നേരുന്നു, ഹാപ്പി മോർണിംഗ്. അപ്പോൾ ഷീബ ചേച്ചിക്ക് നല്ലൊരു ഹാപ്പി മോർണിംഗ് നമ്മൾ നേരാണ്. ഒരു ഒരു വെറൈറ്റി ആയിട്ടല്ല, ഒരു ഹാപ്പി മോർണിംഗ്. നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് ശ്രോതാക്കൾ ഇങ്ങനെ ഹാപ്പി മോർണിംഗ് എന്നൊക്കെ അയക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി മോർണിംഗ്, ആ ഹാപ്പി കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്മൈൽ ഒക്കെ നമ്മളുടെ മുഖത്ത് വരും അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ദിവസം തന്നെയാണ് ആകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. സുഖം തന്നെ എനിക്കും എന്ന് കരുതുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, തങ്കത്തിങ്കൾ കിളിയായി കുറുക. അപ്പം ഇന്നലെ നമ്മൾ ഈ പാട്ട് ലൈവിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈവിന് ശേഷം നമ്മൾ ഈ പാട്ട് ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ. അതേപോലെ തന്നെ നമ്മുടെ ഷാജി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം. ഗുഡ് മോർണിംഗ് ഷാജി ചേട്ടാ, സുഖമായിരിക്കുന്നു? എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ഷാജിയാണ്, നാട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നാട്ടിലൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ റേഡിയോയിലൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ വരിക എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ചേട്ടൻ സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആഷിഖ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, കർക്കിടകം 1 ആണിന്ന്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആഷിഖ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആഷിഖിനും നല്ലൊരു ദിവസം നമ്മളിങ്ങനെ ആശംസിക്കുകയാണ്. അതേപോലെ നെൽസൺ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നെൽസൺ ചേട്ടാ, സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് മാത്രമല്ല,

0: നിങ്ങളുടെ വിശേഷങ്ങളും കൂടി നമ്മളിലേക്ക് എത്തിക്കണം അല്ലേ പാർവതി, അങ്ങനെ അതിനൊരു നമുക്കൊരു എന്താ ഒരു സുഖമുള്ളൂ. അപ്പോൾ അതേപോലെ രഘുനന്ദൻ സാർ ഇന്നും നമ്മളുടെ അടുത്ത് ഒരു അപ്ഡേറ്റ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും സാമൂഹ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാണുന്ന ചിലപ്പോൾ ഇത് ഇത്ര നല്ലതല്ല എന്ന് കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത്. അദ്ദേഹം പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്നും പഴകിയ തേങ്ങ വെളിച്ചെണ്ണയാക്കി വില കുറച്ച് കേരളത്തിൽ വരുന്നു, വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇനി വെളിച്ചെണ്ണ വാങ്ങുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു അപ്ഡേറ്റ്സ് നമുക്കിങ്ങനെ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളുടെ രാജം ചേച്ചി ഒരു മെസ്സേജ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. രാജം ചേച്ചി നമ്മളുടെ ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കറക്റ്റ് ആൻസർ ബാബുരാജൻ സാർ ഇതുവരെ അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആൻസർ ഇപ്പോൾ രാജം ചേച്ചിയുടെ ആൻസർ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. 1G 4T ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുസൃത ചോദ്യമാണ്. അപ്പോൾ ഒരുപാട് ശ്രോതാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ആൻസർ ഇല്ലേ, അത് പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8884855785. അപ്പോൾ നമുക്ക് ഇനി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ട് ഒന്ന് പോകാം അല്ലേ പാർവതി.
1: അതെ, ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുള്ള പോലെ ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ 17 ഈ ദിവസം ആചരിക്കുന്നത്. ഇതിന് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, യുദ്ധക്കുറ്റങ്ങൾ, വംശഹത്യ, മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ആഗോളതലത്തിൽ നീതിയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ ഒരുപാട് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ദിനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആചരിക്കാം. നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലെ, എല്ലാവർക്കും
0: അവകാശപ്പെട്ടതാണ്.
1: ഒരാൾക്ക് പോലും നീതി നിഷേധിക്കരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ അവകാശവും കൂടിയാണ്. അപ്പൊ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാനുമുള്ള ഈ ഒരു ദിനം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം എന്ന് തന്നെ പറയാം.
0: അതെ, അപ്പൊ 1998 ജൂലൈ 17 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്ഥാപക ഉടമ്പടിയായ റോം ചട്ടം അംഗീകരിച്ചത്. അപ്പൊ ഈ ചരിത്രപരമായ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ജൂലൈ 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ നീതിയെ പിന്തുണയ്ക്കാനും കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാർവതി പറഞ്ഞതുപോലെ ലോകത്ത് സമാധാനവും സുരക്ഷയും ഒക്കെ ഉറപ്പിക്കാനുമാണ് ഈ ദിനം ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ പല ഭാഗത്തും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതേപോലെ തന്നെ ഈ ഒരു ദിവസം തന്നെയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. ഈ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ നീതിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തെക്കുറിച്ചോ ഒന്നും ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നതിന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. എത്ര പേർക്ക് നമ്മുടെ നീതി അല്ലെങ്കിൽ നമ്മുടെ നിയമത്തെക്കുറിച്ച് അവബോധം ഉണ്ട് എന്നുള്ളത് സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം.
0: നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അവെയറായിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ടതും ഉണ്ട്.
1: അപ്പോൾ നമ്മളിപ്പോൾ പുറത്തു പോയാൽ അവിടുത്തെ നിയമം നമുക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അത് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം അത് പ്രശ്നമാകും.
0: പെട്ടെന്ന് തിരിച്ചു വരേണ്ടി
1: വരും. അത് തന്നെ ചിലപ്പോൾ വരാതെ ഇരിക്കും.
0: നിയമങ്ങൾ ഫോളോ ചെയ്യണം.
1: അതെ, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന നാടാണ്, നമ്മൾ പഠിച്ച നാടാണ്. ആ നാട്ടിലെ നിയമത്തെക്കുറിച്ച് നമ്മൾ എത്ര മാത്രം നമുക്കറിയാം എന്നുള്ള കാര്യം നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
0: അതെ, അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പലയിടത്തും നമുക്ക് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സംഭവങ്ങളിലും നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ നമുക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ചിന്തിക്കും, ഇത് ഇതായിരുന്നോ ശരി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള നീതിയും സമാധാനവും സുരക്ഷയും എല്ലാം ഉറപ്പാകട്ടെ, ലോകം മുഴുവനും അതിൻ്റെ ഒരു വെളിച്ചം വീശട്ടെ എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ പ്രിയ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജി നാല് ടി ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണെന്നായിരുന്നു ആ ഒരു കുസൃതി ചോദ്യം. നമ്മുടെ ശീവ ചേച്ചി ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. ഒരു ജിയും നാല് ടിയും ആണ് കേട്ടോ. അപ്പം അതൊന്ന് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ എനിക്കിതുവരെ ആൻസർ കിട്ടിയിട്ടില്ല.
1: എനിക്കും കിട്ടിയിട്ടില്ല.
0: അപ്പം അതെന്തായിരിക്കും ഒരു ജിയും നാല് ടിയും കൂടി ചേരുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക്? അപ്പം ഇനി

0: അഭിരാജൻ സാർ ആ മെസ്സേജ് തിരിച്ച് അതിൻ്റെ ആൻസർ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും, എന്തായിരിക്കും അത് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇനി അത് ആൻസർ കിട്ടിയിട്ട് വേണം അത് അങ്ങനെ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് കിട്ടുമായിരിക്കും അല്ലേ.
1: അപ്പോൾ നമുക്കിനി കുറച്ച് വിശേഷങ്ങളിലും കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനിൽമേനോന്റെ ബഹിരാകാശ യാത്രയൊക്കെ കുറിച്ച്
0: പിന്നെ ഒരുപാട് നമ്മളിങ്ങനെ ലൈവിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
1: അതെ, വാതൊരാതെ നമ്മളിങ്ങനെ ആ ബഹിരാകാശ യാത്രയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് സ്വകാര്യ റോക്കറ്റ് വിക്രം 1 ഇന്നല്ല നാളെ ബഹിരാകാശത്തേക്ക് കുതിച്ചുയരാൻ പോകുകയാണ്. പൂർണ്ണ സജ്ജമായ ആദ്യ സ്വകാര്യ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനം എന്ന വിശേഷണത്തോടെ വിക്രം 1 നാളെ രാവിലെ 11:30 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ബഹിരാകാശത്തേക്ക് കുതിക്കും എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് എത്രമാത്രം വളർന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഒക്കെ.
0: ഒരുപാട് അതെ, ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ഒരുപാട് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ദേശീയ പതാക, നമ്മളുടെ രാജ്യത്തിൻ്റെ പേര് അതൊക്കെ കാണുമ്പോഴും അറിയുമ്പോഴും ഒക്കെ ഉള്ള ഒരു സന്തോഷമില്ലേ. അങ്ങ് ആകാശത്തും അതിൻ്റെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷം. അത് നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഉണ്ട്. അല്ലെങ്കിൽ ദേശീയത എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയാൻ പറ്റാത്തൊരു വികാരം നമ്മളുടെ നിറയാറുണ്ട്.
1: യെസ്, അതെ. ഭൂമിയിൽ നിന്ന് 450 km ഉയരമുള്ള ഭൗമ ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ളതാണ് ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച വിക്രം 1. അപ്പോൾ ദൗത്യം വിജയിച്ചാൽ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി സ്കൈറൂട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് റോക്കറ്റിന് വിക്രം 1 എന്ന് പേരിട്ടിരിക്കുന്നത്.
0: അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് വിക്രം 1 എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ സ്വകാര്യ അല്ലേ,
1: സ്വകാര്യ റോക്കറ്റ് ആണ്. പക്ഷെ സ്വകാര്യ റോക്കറ്റുകൾക്ക് ഇങ്ങനെ പോകട്ടെ അല്ലേ. നമ്മളിപ്പോ ഒരുപാട്
0: അല്ലെ, അതൊരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നല്ലതിനാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്.
1: വിജയിച്ചാൽ ആദ്യത്തെ ഒരു സ്വകാര്യ കമ്പനി ഇറക്കിയ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കമ്പനിയായി സ്കൈറൂട്ട് മാറും എന്നാണ് പറയപ്പെടുന്നത്.
0: അതെ, അപ്പൊ ഇത് മറ്റുള്ളവർക്കും ഒരു തീർച്ചയായിട്ടും പ്രചോദനമായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളുടെ നാട്ടിൽ നിന്ന് മറ്റേ അനിൽ മേലോന്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലെ, ആദ്യത്തെ മലയാളിയാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയ. അപ്പോ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനമാകട്ടെ, അവരുടെ പേരും കൊത്തിവെക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ആകാശം സ്വപ്നം കണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ ആകാശത്തെ സ്വപ്നം കാണുന്ന ഒരുപാട് കുഞ്ഞു മനസ്സുകളുണ്ട്. അവർക്കൊരു പ്രചോദനമാണ് ഇതൊക്കെ എന്ന് കൂടി നമ്മൾ ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
1: ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് കുറച്ചും കൂടി
0: ഒരു നിറം
1: വരികയാണ്. നമുക്ക് സ്വപ്നം കാണാം, നമ്മളെ കൊണ്ടും സാധിക്കും എന്നുള്ളതിനെ ഏറ്റവും വലിയ ഇതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ദിവസങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ നമ്മുടെ അനിൽ മേനോൻ സാറിന്റെ യാത്രയാണെങ്കിലും അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു ബഹിരാകാശത്തേക്കുള്ള ഈ ഒരു വിക്ഷേപണമൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയം,
0: നല്ലൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. രഞ്ജിന് ചോദിച്ചൊരു പാട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളും നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സമാധാനത്തിൽ നല്ല പാട്ടുകളൊക്കെ കേട്ട് നിങ്ങളോടൊപ്പം. ഇന്ന് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
3: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടല്ലേ. അപ്പോൾ ഈ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രോതാക്കളൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുള്ളൊരു പാട്ടുകളൊക്കെയാണ് ഇതൊക്കെ. അപ്പം വളരെ മനോഹരമായൊരു പാട്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഇച്ചിരി ഡിവൈൻ ആയി പോയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. അപ്പം
1: അതെ, ഇവിടെ മൊത്തം നമ്മുടെ റേഡിയോ സാന്ത്വനം മൊത്തം ഇങ്ങനെ ഒരു ഡിവൈൻ ഫീലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ കേൾക്കണ്ടേ? വിശേഷങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848585.
3: അതെ, അപ്പോൾ നമ്മളുടെ ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി ജിഞ്ചർ എന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജിഞ്ചർ അല്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ രാജൻ ചേച്ചി ഒറിജിനാലിറ്റി അങ്ങനെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒറിജിനാലിറ്റി എന്ന് അയച്ചിട്ടുണ്ട്, പക്ഷേ നല്ല ഒരു സാമ്യം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതല്ല, നമ്മുടെ ബാബുരാജ് സാറ് പറഞ്ഞ ആൻസർ അതല്ല കേട്ടോ. പക്ഷെ അതെനിക്ക് അത് കുറച്ചും കൂടി അടുത്ത് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ അജിത്ത് അടിമാലി, നമ്മുടെ അജിത് അടിമാലിയിൽ നിന്ന് നമ്മുടെ അജിത് ചേട്ടൻ ഒരു വോയിസ് അയച്ചിട്ട് നമുക്കൊന്ന് കേട്ടാലോ.
4: ഹായ്, ഞാൻ അജിത്ത് അടിമാലിയാണ്. ഞാനും ബിനുവാശാനും ഞങ്ങളിങ്ങനെ കടയിൽ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
3: അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് അവിടെ. ചെറിയ മഴയാണോ നമുക്കറിയില്ല, എനിക്ക് തോന്നുന്നു ചെറിയൊരു മഴയായിരിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നമ്മളെ റേഡിയോ സാന്ത്വനമൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് ഇവരൊരു കടയുടെ ഫ്രണ്ട് കടയിൽ ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നു, ഒരാളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ മഴയൊക്കെ പെയ്യുന്നു, നമ്മൾ റേഡിയോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ആ ഒരു വിഷൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ താങ്ക് യു സോ മച്ച്. ആ ഒരു നിമിഷങ്ങളിലൊക്കെ നമ്മളെ റേഡിയോയും കൂടി ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ പോരട്ടെ. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ചേട്ടൻ, ഒരു സജി ചേട്ടൻ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചില മെസ്സേജുകളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കാരണം ചില അപ്ഡേറ്റ്സുകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്നതുമല്ല, പക്ഷേ സമയക്കുറവ് മൂലം നമുക്കത് ചിലപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്കത് ആ ഒരു മെസ്സേജ് ആയതുകൊണ്ട് എന്തായാലും നമ്മൾ വായിക്കും. അപ്പോൾ ആ മെസ്സേജ് വായിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റ്സ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും കൂടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സജി ചേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം.

0: അദ്ദേഹം അയച്ചിരിക്കുന്ന മെസ്സേജ്, ഇന്ന് ജൂലൈ 17 കേരളത്തിലെ ആദ്യത്തെ EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മദിനമാണ് ഇന്ന് ജന്മദിനം. അപ്പോൾ 1903 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ വിദ്യാഭ്യാസ ബിൽ ഏറെ വിവാദം നേടിയെടുത്ത ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം എന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ജോസഫ് മുണ്ടശ്ശേരി സാറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പോയ ഒരു ടൈമൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ സമ്മാനിക്കുന്നതിനും ഈ ഒരു കാര്യം, ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ ഒരു കാരണമായി. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, അങ്ങനെ അതിനുവേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. പലർക്കും ഇപ്പോൾ അങ്ങനെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്, ഇപ്പോഴും അത് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ.
1: അദ്ദേഹമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിൽ നിന്നും കുറേയൊക്കെ മാറ്റങ്ങൾ, അതായത് വന്നുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്.
0: അത് ജോസഫ് മുണ്ടശ്ശേരിയും കേസരി എ ബാലകൃഷ്ണ പിള്ളയും MP പോളുമായിരുന്നു മലയാളത്തിലെ പ്രശസ്തമായ സാഹിത്യ വിമർശക ത്രയം എന്ന് അറിയപ്പെട്ടിരുന്നത്.
1: അപ്പോൾ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ പ്രമുഖ നിരൂപകനും വിദ്യാഭ്യാസ ചിന്തകനും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകനും ആയിരുന്നു.
0: അതെ, 1957 മുതൽ 65 വരെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക അംഗമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി രൂപവൽക്കരിക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കുമാരനാശാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, തുഞ്ചത്ത് എഴുത്തച്ഛൻ തുടങ്ങിയവർക്ക് സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ കേരളം, പ്രേഷിതൻ, കൈരളി, നവജീവൻ തുടങ്ങിയ പത്രങ്ങളുടെയും മംഗളോദയം എന്ന സാഹിത്യ വാരികയിലൊക്കെ ലേഖകനായിരുന്നു അദ്ദേഹം.
1: 1957 വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
0: അതെ, അപ്പോൾ 1977 October 25 അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് തന്നതിന് നമ്മുടെ സജി ചേട്ടൻ്റെ ഒരു പ്രത്യേകം നന്ദി കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മൾക്ക് അയക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത്. അതേപോലെ നമ്മുടെ റോബിൻസൺ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് മോർണിംഗ്, ഞാൻ

0: കാര്യം നമ്മുടെ ശ്രോതാക്കളോട് പറയുമ്പോൾ, ഈ ഒരു പാട്ടുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആൽബം ഗാനങ്ങളുടെ ഒരു പ്രത്യേക ലൈവും, അതേപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലൈവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ള ആ ഒരു മ്യൂസിക്കൽ ലൈവ് ഉള്ളത്. ആൽബം ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ നമ്മളുടെ ആൽബം ഗാനങ്ങളുടെ ലൈവായിട്ടുള്ള മ്യൂസിക് ബീറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തും തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജൊക്കെ അയക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ട് പോകാം.
1: അതെ, ഇന്ന് ശ്രീലക്ഷ്മി മൃഗശാലയിൽ പോയിട്ടുണ്ടോ? സൂവിൽ
0: പോയിട്ടുണ്ട്. അതായത് പോകാൻ പറ്റാത്തവരൊക്കെ എന്തായാലും ഉറപ്പായിട്ടും പോകണം. നമ്മള് പോയെന്ന് വെച്ചാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ടൂർ പോയ സമയത്ത് നമ്മള് ബാംഗ്ലൂര് മറ്റാണ് അവിടെയാണ് നമ്മള് പോയത്.
1: നല്ല രസമായിരുന്നോ?
0: പിന്നെ നല്ല രസമാണ്.
1: തിരുവനന്തപുരത്ത് പോയിട്ടില്ലേ?
0: തിരുവനന്തപുരത്ത് പോയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ജിറാഫിനെയൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇത് കുറച്ചു നേരം ഇങ്ങനെ അനങ്ങാതിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ അനങ്ങത്തില്ലയോ, ഇതിനി എന്താ ഇനി പ്രതിമയാണെന്ന് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഒന്ന് അനങ്ങും. അപ്പം ഇതിൻ്റെ നാക്കൊക്കെ വരുമ്പോൾ ഒരു കറുത്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും, അങ്ങനെ നമ്മൾ ചില എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറും.
1: അതെ, അല്ല, ജിറാഫിൻ്റെ നാക്ക് കറുത്തിരിക്കുന്നതിനൊരു സയൻറ്റിഫിക് ഉണ്ട്, എന്താണെന്നറിയാവോ?
0: ഇല്ല.
1: സൂര്യൻ്റെ പ്രകാശം കൂടുതൽ അടിക്കുന്നത് അതിൻ്റെ നാക്കിന് ആ ഒരു, അതുകൊണ്ടാണ് ആ കളർ അങ്ങനെ കിട്ടുന്നതെന്നാണ് പറയുന്നത്.
0: അതെ,
1: എന്തായാലും തിരുവനന്തപുരത്ത് പോയിട്ടില്ല എങ്കിൽ ഇനി തിരുവനന്തപുരം സൂവിലേക്കൊന്ന് ശ്രീലക്ഷ്മി പോവുക. പോയി അവിടെ പുതിയ ഒരാളും കൂടി അവിടെ വന്നിട്ടുണ്ട്. ഒരു കരിങ്കുരങ്ങിൻ്റെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. 12 വർഷത്തിന് ശേഷമാണ് ഈ വിഭാഗത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്നത്. ലോകത്താകെ 10,000 താഴെയാണ് ഇവയുടെ എണ്ണം. അതിൽ ഒരാളുടെ എണ്ണവും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലാണ് ജനിച്ചിരിക്കുന്നത്. ലങ്കൂർ കരിങ്കുരങ്ങ് എന്ന വിഭാഗമാണ്. ഇതിനകത്ത് ആ അമ്മയ്ക്കൊരു പേര് വരിട്ടിട്ടുണ്ട്, രഞ്ജിനി എന്നാണ്. അമ്മ രഞ്ജിനിക്കൊപ്പം ഉള്ള കരിങ്കുരങ്ങിൻ്റെ കുഞ്ഞിൻ്റെ ആ ഫോട്ടോ ഒക്കെ ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് ശ്രീലക്ഷ്മിക്ക് തിരുവനന്തപുരത്ത് പോയി ആ പുതിയ അതിഥിയൊക്കെ ഒന്ന് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കും, ഞാൻ ഓൾറെഡി തിരുവനന്തപുരത്തേ പോയിട്ടുള്ളൂ, ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല, സൂവിൽ കണ്ടിട്ടില്ല. അപ്പോൾ ജിറാഫിനെയൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് അവിടെ പോയി കാണണമെന്ന് ഇപ്പോൾ ഒരു പുതിയൊരറിവ് കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനിപ്പം ഭാവിയിൽ സാധിക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പം തിരുവനന്തപുരം വരെ നമുക്ക് വലിയ ദൂരമില്ലല്ലോ, നമുക്ക് രണ്ടുപേർ കൂടി ഒരു ദിവസം അങ്ങ് പോവാം. നമുക്കിപ്പോൾ പ്രിയദർശിനിയൊക്കെ ഉണ്ടല്ലോ.
0: അതെ, അപ്പം നമുക്ക് ഇനി 40 കിലോമീറ്റർ വരെ മറ്റോ എങ്ങാനേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഫ്രീ കിട്ടുന്നത്. പിന്നെ
1: അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പൈസ എടുത്ത് പോവാം.
0: അതെ അതെ,
1: എന്തായാലും ഞാൻ ശ്രീലക്ഷ്മിയും തിരുവനന്തപുരത്ത് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്.
0: അപ്പോൾ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ശ്രോതാക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ, അല്ലേ? നമുക്ക് അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇന്ന് രമ്യ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. രാവിലെ മുതൽ നമുക്കിങ്ങനെ പാട്ടിൻ്റെ സജഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: കുറേയൊക്കെ നമുക്ക് വരുന്നത് ഈ കർക്കിടക മാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇപ്പം നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ അതിന് പറ്റിയ പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പാട്ടിടാൻ പറ്റുന്നില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ലൈവ് കഴിയുമ്പോഴും ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം നമുക്കൊരു നല്ല പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കോട്ടയം
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്.
1: പാർവതിയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നമ്മളുടെ ബിനീഷ് ചേട്ടൻ പറയുകയാണ്, സജീവ് റോബിൻസൺ അടിമാലിക്കാരാണെന്ന് പറഞ്ഞില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ഞാനത് വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരിക്കും അല്ലേ, എനിക്കത് ഓർമ്മ വരുന്നില്ല. എന്തായാലും നമ്മുടെ അടിമാലിയിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ റോബിൻസണും സജി ചേട്ടനുമാണ് നമുക്ക് ആ ഒരു മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് ആയിരുന്നു സജി ചേട്ടൻ നമുക്ക് അയച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഇത്തരത്തിൽ അപ്ഡേറ്റ്സ് ഒക്കെ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊരു നന്ദി കൂടി നമ്മൾ പറയുകയാണ്. പല പ്രധാനപ്പെട്ട മെസ്സേജ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴാണ് അവർ നമുക്കൊന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാനും പറ്റും, ആ അപ്ഡേറ്റ്സ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയാൽ ഈ ഒരു മെസ്സേജിലൂടെ നമുക്കത് നിങ്ങൾ നൽകുന്നതിൽ ഒരുപാട് സന്തോഷം കൂടി നമ്മൾ സ്പെഷ്യലായിട്ട് സജി ചേട്ടനോട് പറയുകയാണ്. നമ്മളുടെ അരവിന്ദാക്ഷൻ സാറും ഇതേപോലെ നമുക്ക് മെസ്സേജുകൾ അന്നത്തെ ദിവസത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക് യു നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ അയക്കുന്ന രണ്ട് പേർക്ക് നമ്മൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി പാർവതി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ചേച്ചിക്കും നല്ലൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞാൻ ഗുരുവായൂരിൽ പോയി ഇന്നലെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഗുരുവായൂർ പോകുന്ന ഒരാൾ കൂടി നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നു, നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവാണ്. പെട്ടെന്ന് എനിക്ക് ആ ഒരു പേര് വരുന്നില്ല, നമ്മുടെ കവിത ചേച്ചി. അപ്പോൾ ഗുരുവായൂരൊക്കെ പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കർക്കിടക മാസത്തിൽ ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കാലമാണ്. മഴയും ദാരിദ്ര്യവും രോഗഭീതിയും നിറഞ്ഞ ഈ കാലത്തെ അതിജീവിക്കാൻ പൂർവികർ രൂപപ്പെടുത്തിയെടുത്ത ആചാരങ്ങളും ശീലങ്ങളുമാണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ഉത്തരം ടീ പോട്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതല്ല ആൻസർ. നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞ ആൻസർ വേറെയാണ്. അപ്പം എന്തായാലും
2: ആൻസർ നമ്മൾ ഉടൻ പറയുന്നതായിരിക്കും അല്ലേ?
1: അതെ, നമുക്കിപ്പോൾ സമയം 11:12 ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജൻ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം അതല്ല ആൻസർ കേട്ടോ, അതല്ല ആൻസർ. ഒന്നും കൂടി നമുക്കതൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും, കുറച്ചും കൂടി നമുക്കൊന്ന് കിട്ടും. അദ്ദേഹം പറഞ്ഞത് ഒരു ജി 4 T ചേർന്നൊരു ഇംഗ്ലീഷ് വാക്ക് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷെ അദ്ദേഹം തന്നൊരു ആൻസറിൽ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ക്ലിയർ ചെയ്ത് അദ്ദേഹം അത് തന്നെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് കറക്റ്റ് ആൻസർ ലാസ്റ്റ് വായിക്കുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ട് പോകാം.
2: അതെ, ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനകളെ കുറിച്ചാണ് കേട്ടോ, സേനാംഗങ്ങളെ കുറിച്ചാണ്. വീട്ടുമുറ്റത്ത് പ്ലാസ്റ്റിക് തരംതിരിച്ചുകൊണ്ടിരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളൊന്നും ഞെട്ടി. കാര്യം എന്താണെന്നറിയാമോ ശ്രീലക്ഷ്മി? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിനകത്ത് തരംതിരിച്ചുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കിൽ 2 പവൻ്റെ തിളക്കം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പവൻ്റെ സ്വർണ്ണമാല ആ പ്ലാസ്റ്റിക്കിനിടയിൽ കിടക്കുന്നു. 4 മാസം മുമ്പ് കാണാതെ പോയ മാല മാലിന്യ കൂനയിൽ നിന്ന് കിട്ടിയ സന്തോഷമായിരുന്നു വീട്ടുകാർക്ക് അന്നേരം. പക്ഷെ ആ സമയത്ത് അവരുടെ സംയോജിതമായ ഇടപെടൽ, അതായത് അവർ ആ സമയം തന്നെ വീട്ടുകാരെ വിളിച്ച് ആ ഒരു സ്വർണ്ണമാല തിരികെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൊല്ലം പത്തനാപുരം മഞ്ചല്ലൂർ ശ്രീരാഗത്തിലാണ് ഈ ഒരു ശ്രീരാഗത്തിൽ ഗായത്രിയുടെ മകൾ ആദിദർശിയുടെ മാലയാണ് കളഞ്ഞു പോയിരിക്കുന്നതാണ് പറയുന്നത്. അത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ തപ്പിയെടുത്ത് അത് അവരുടെ കയ്യിലേക്ക് സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും ഒക്കെ ഹരിതകർമ്മ സേനാംഗങ്ങളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഇപ്പോൾ വേസ്റ്റ് കിടക്കുന്നതാണ്, നമ്മൾ വേസ്റ്റ് എടുത്ത് കൊണ്ടതിനകത്ത് വെക്കും, നമ്മളെന്നിട്ട് തിരിഞ്ഞ് നടന്ന് നമ്മളങ്ങ് പോകും. അവരാണത് പിന്നെ തരമൊക്കെ തിരിച്ച് അവരവരുടെ രീതിയിലൊക്കെ അടുക്കി കൂട്ടിയിട്ട് അവർ കൊണ്ടുപോകാറാണ് പതിവ്. അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, പക്ഷെ അവരത് ചെയ്തില്ല. അവർ ആ സമയം തന്നെ വീട്ടുകാരെ തിരികെ വിളിച്ച് ആ സ്വർണ്ണമാല ആർക്കാണോ ഉടമസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അത് തിരികെ കൊടുത്തിട്ടാണ് അവരന്ന് അവരുടെ ഡ്യൂട്ടി പൂർത്തീകരിച്ചത്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം ഇതൊക്കെ ഇപ്പോൾ സ്നേഹം, നന്മ, സത്യസന്ധത ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇന്നത്തെ ഒരു നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുന്ന ചില സമയത്ത് ഇരുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിചലമായ സ്ഥലത്തൂടെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു സ്വർണത്തിൻ്റെ കളറുള്ള എന്തെങ്കിലും ഒരു ആഭരണം ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് അറിയുന്നതോ ചില കുറേ കാര്യങ്ങളുണ്ടല്ലേ നമ്മളുടെ ഒരു സ്ഥലത്തൊക്കെ. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ

0: നടക്കുന്നിടത്താണ് ഇത് കിട്ടിയപ്പോ തിരിച്ച് ആ ഉടമയെ ഏൽപ്പിക്കാൻ കാണിച്ചൊരു മനസ്സ്. അല്ലെ, മാത്രമല്ല ഇന്നത്തെ ആ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത്,
1: അതാണ് ഞാൻ പറയാൻ വന്നത്, സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് അവർക്ക് ആ സ്വർണമാല കയ്യിൽ കിട്ടിയതും അവരത് തിരിച്ച് ആ ഉടമയെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തത്. അവരുടെ ഒരു നന്മയുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും അഭിനന്ദിക്കണം, അല്ലെ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിനന്ദിക്കണം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ ബസ്സിൽ തന്നെ ഒരു പ്രായമായൊരു അമ്മൂമ്മ കയറിയിട്ട് ആ അമ്മൂമ്മയ്ക്ക് ബസ്സിൽ നിന്ന് തിരിച്ച് അവരുടെ സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കൊച്ചുകുട്ടി എനിക്കൊന്ന് അതിൻ്റെ അമ്മയായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നായിരുന്നു. അത് കണ്ടുകൊണ്ട് ആ കൊച്ചുകുട്ടി എനിക്ക് 5-ലോ 6-ലോ ആവത്തേ ഉള്ളൂ. ആ കുട്ടി ഓടി വന്ന് ആ അമ്മൂമ്മയെ കൈ പിടിച്ച് ഇറക്കിയപ്പോൾ എന്നിട്ട് അത് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകാരി, അപ്പോൾ അതിൻ്റെ കൂട്ടുകാരി ഓടി വന്ന് അതിനെ കെട്ടിപ്പിടിക്കുന്നു, കൈ ഷേക്കാൻ്റെ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അന്നേരം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചെയ്തൊരു ചെറിയൊരു കാര്യമാണ്, പക്ഷെ എന്നാലും ആ കൂട്ടുകാരിയും അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ചെറിയ പ്രായം, രണ്ടുപേരും ഒരേ ഏജാണ്, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഷേക്കാൻ്റെയൊക്കെ കൊടുക്കുന്നു. അപ്പം ചെറിയൊരു കാര്യമാണ് അവർ ചെയ്തതെങ്കിലും ഇന്ന് അവർക്കത് ഭയങ്കര അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: അത് തീർച്ചയായിട്ടും നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പക്ഷേ ആ അമ്മയ്ക്ക് ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.
1: അമ്മയാണെങ്കിൽ കൈയെടുത്ത് ആ കൊച്ചിൻ്റെ തലയിൽ വെക്കുകയും ചെയ്തു, ആ അമ്മയുടെ അതിന് കവറൊക്കെ തറയെ വീണു, അതെല്ലാം ആ കുട്ടി പെറുക്കി വെച്ച് തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് പോട്ടെ മോളെ എന്നൊക്കെ ചോദിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, അത് കണ്ട് കൂട്ടുകാർക്ക് അവളുടെ കൂട്ടുകാർക്കും സന്തോഷം, അതാണ് ഷേക്കാൻ്റെ ഒക്കെ കൊടുത്തത്. അതിൻ്റെ അമ്മയ്ക്കും സന്തോഷം, അതിൻ്റെ അമ്മ ഇങ്ങനെ അതിന് ഞെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്താണ് മോള് ചെയ്യുന്നതെന്ന് അവർക്ക് അന്നേരം മനസ്സിലായില്ല. എന്താണ് കൊച്ചങ്ങോട്ട്
0: വിവേചന ബുദ്ധി, വിവേക ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, നമുക്ക് ഈ ഒരു സമയത്ത് നമ്മളത് ചെയ്യണം എന്നുള്ള നമ്മളുടെ ഒരു ചിന്തയാണത്. ഒരു പക്ഷേ ആ ഒരു പാരൻസ് തന്നെ പറയാതെ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്നും നമ്മൾ കണ്ടും കേട്ടും പഠിക്കുന്നതും ഒക്കെ കുറെ കാര്യങ്ങളാണ്.
1: എനിക്ക് ആ അമ്മയുടെ മനസ്സിലല്ലേ, ആ കണ്ണില് നമുക്ക് കാണാം ആ ഒരു അഭിമാനം. എൻ്റെ മോള് ഞാൻ പറയാതെ തന്നെ ഓടിപ്പോയി ചെയ്തല്ലോ, എന്നിട്ടാണ് ആ അമ്മയെ ഓടിപ്പോയി ആ അമ്മയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നു. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇപ്പോഴും ഇങ്ങനെയൊക്കെ
0: കുട്ടികളിൽ നിന്ന് അത് ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നാളെ വളർന്ന് അവരാണ് ഒരു അടുത്തൊരു ജനതയെ നയിക്കാനും ഒക്കെ പ്രാപ്തരായിട്ടുള്ളത്.
1: അതെ, കഴിഞ്ഞ ദിവസം പ്രീത ടീച്ചർ പറഞ്ഞു നമ്മുടെ ജെൻസി കുട്ടികളെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് നമ്മൾ തന്നെയാണ്, അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനല്ല, അതിൽ എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമ്മൾ കണ്ടതും അതെ മനസ്സിലാക്കിയതും.
0: ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജെൻസി ആണെങ്കിലും ആൽഫ ആണെങ്കിലും നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരിലും നമ്മൾ പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പരമാവധി നല്ല കാര്യങ്ങൾ ഇങ്ങനെയും ചെയ്യാം. എന്തായാലും നമ്മളൊരു സമൂഹത്തിലോട്ട് ഇടപഴകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് മാത്രം അല്ലെങ്കിൽ നല്ലത് മാത്രം കേൾക്കണം എന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത്, എന്ത് തന്നെയൊക്കെ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം, എനിക്കത് പറയാൻ ഇന്ന് പറയുമോയെന്ന് പോലും എനിക്കറിയില്ല, ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. ഒരു കുട്ടിയുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു, അതും ഒരു സ്ത്രീയാണ്. അപ്പോൾ എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് അവരത് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ, നമുക്കൊരാളെ വിമർശിക്കാൻ ഓക്കെ ആണ്, നമുക്ക് വിമർശനം അത്യാവശ്യം നല്ലതാണ്, അത് ഒരു തെറ്റ് തിരുത്താനും ഒക്കെ സാധിക്കുന്നതാണ്. ആ വിമർശനത്തിലൂടെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു ശരിയായ പാതയിലൂടെയൊക്കെ പോകുന്നത്. പക്ഷേ അതെപ്പോഴും ആരോഗ്യപരമായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മറന്നു പോകുന്നു. നമ്മളിപ്പോൾ അത് ഇപ്പോൾ വീട്ടിൽ പറയുന്ന പോലെ നമ്മളൊരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കീറിപ്പോകുന്നത് നമ്മളുടെ സ്വന്തം ഇമേജ് തന്നെയാണ് അല്ലെ. നമുക്കൊരു അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്തൊരാളോട് ചെന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അപ്പോൾ അത് അദ്ദേഹത്തിന് നമ്മൾ എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കാം. പക്ഷേ ഒരു ഒരു പൊതു ഒരു പൊതുമധ്യത്തിൽ വന്നിരുന്ന് ഇത്രയ്ക്ക് വികലമായ രീതിയിലൊക്കെ ഇത്ര ഭാഷ ഉപയോഗിക്കുക എന്നൊക്കെ അറിയുമ്പോൾ അത്ഭുതം തോന്നിപ്പോവാണ്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളതൊക്കെ.
1: അതെ, ആ കുട്ടിയുടെ പേരൻ്റ് ആണ് ഒരു സിനിമ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ അതിനിൽ നിന്നാണ് അതിൽ കൂടുതൽ കൂടുതൽ അതിനെ അതിൻ്റെ പേരൻറ്റിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അല്ലേ, എന്തിനാണ് ഒരു കുട്ടീനെ ഇത്രയും മാത്രം നമ്മളിങ്ങനെ പറയാനായിട്ട് ഒരു സമൂഹത്തിൽ ഇങ്ങനെ വലിച്ചു കീറാന്നൊക്കെ പറയുന്ന പോലെയാണ്.
0: വിമർശനം അത്യാവശ്യം നല്ലത് തന്നെയാണ്, പക്ഷേ അതെപ്പോഴും ആരോഗ്യപരമായിരിക്കണം.
1: അതെ, മറ്റുള്ളവർക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും.
0: അതിപ്പോൾ നമ്മളൊരു ഒരാളെ ഒരു എന്ത് പറയുക തെറ്റ് പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ളൊരു അവകാശമുണ്ട്. പക്ഷേ അതിനൊരു നമുക്കൊരു ചോയ്സ് ഉണ്ട്, അത് എത്രമാത്രം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം അല്ലെ, അതല്ലെങ്കിൽ മോശമായിട്ടും പറയാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ദേഷ്യപ്പെട്ടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇപ്പോൾ പാർവതി പറഞ്ഞ ആ ഒരു കുട്ടിയെ ആ പേരൊന്നും നമുക്കറിയില്ല, പെട്ടെന്ന് നമ്മൾ ബസ്സിലിരുന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് പാർവതി കണ്ടത്, അത് ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ഒരു നല്ലൊരു വാർത്തയാണ് ഇന്ന്.
1: അതെ, എനിക്ക് മാല പോയാൽ മാലിന്യത്തിലും തപ്പണം എന്ന് പറഞ്ഞ ഒരു

0: ഇത് കണ്ടപ്പോ എനിക്ക് അതാണ്
1: എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ്.
0: അപ്പൊ നമ്മളെ ബാബുരാജൻ സാർ പറയാണ്, ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ പാട്ട് കേൾപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ടൊക്കെ നമ്മൾ കേൾപ്പിക്കുന്നതാണ്. അപ്പോ നമ്മളുടെ കറക്റ്റ് ആൻസർ, അപ്പൊ സാറ് പറയാണ് ഒറിജിനാലിറ്റി എന്ന ഉത്തരവും ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളുടെ ഒരുപാട് പേര് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. നമ്മുടെ രാജമുഖത്തിൽ ചേച്ചി 40 എന്ന് അയച്ചിട്ടുണ്ട്, പക്ഷെ അതല്ല ആൻസർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ 11:27 ആയി, ഏകദേശം നമുക്ക് ആ നമ്മൾ പോകേണ്ട ഒരു സമയമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ആൻസർ പറയാം. ഇപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഒരു ജി 4 ടി ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫോർഗെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതായിട്ടാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറിജിനാലിറ്റിയും ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജൻ ചേച്ചി ഫസ്റ്റിലേ തന്നെ ഏകദേശം കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒറിജിനാലിറ്റിയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ പറയുകയാണ്, ഗുഡ് മോർണിംഗ് പാറക്കുട്ടി, ശ്രീകുട്ടി ആൻഡ് ടെക്. അപ്ഡേറ്റ്സ് ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോയിരുന്നു, അതേപോലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. നാളെ ഓക്കെ, നാളെ നമുക്ക് അതുകൊണ്ട് തന്നെ നാളെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വഴിയിൽ കണ്ട കാഴ്ച, അതായത് പാറു വരുന്ന വഴിയിൽ കണ്ട കാഴ്ച കൗതുകം ഉണർത്തുന്നതായിരുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രാമ്മ അയച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വന്നതിലും ആ കുട്ടിക്ക് ഇപ്പോഴും ഞാൻ ഒന്ന് നമുക്ക് പേരൊന്ന് പറയാം, അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു ലൈവിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നേനെ. അത്ര മനോഹരമായൊരു കാഴ്ചയാണ്.
2: പക്ഷെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ബസ്സിലും കുട്ടി ബസ് സ്റ്റോപ്പിലും ആയിരുന്നു.
0: അതെ, അപ്പം ചിലപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പിന്നീട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഒരാളെ കാണണം എന്ന് അത്രയേറെ ആഗ്രഹിച്ചാൽ പിന്നീട് ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ടൈറ്റസ് കുരിപ്പുഴ, അദ്ദേഹം നമുക്ക് ഈ റേഡിയോ കേട്ടതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ വനജാമ്മ ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, കുറച്ച് നീണ്ടുള്ള പോയ ഒരു മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിനും ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പണ്ട് കർക്കടകം പഞ്ഞം പിടിച്ച ദാരിദ്ര്യമുള്ളൊരു മാസം ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിലൊക്കെ കുറേ നമ്മളങ്ങനെ ഒരു ഓരോ മാസത്തിന് ആ ഒരു മാസത്തിന് ആ ഒരു

0: പ്രത്യേകത. ഇപ്പം നമ്മൾ ഇങ്ങനെ തിരക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കാർഷിക മേഖലയിലേക്കുള്ള ഈ മഴയൊക്കെ കാരണം ചില സമയത്ത് അതിനെയൊക്കെ ഒരു വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പഞ്ഞമാസം ദാരിദ്ര്യം വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് പഞ്ഞമാസം എന്നൊക്കെ
1: പറയുന്നില്ല. ഇപ്പം എല്ലാം നമുക്ക് അവൈലബിലിറ്റി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെയും പ്രത്യേകത
0: എല്ലാ മാസവും എല്ലാ ദിവസവും നമുക്ക് ഓണം പോലെയാണെന്ന് തന്നെയാണ് അല്ലേ. അപ്പം ഇന്ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് എപ്പോഴും ഒരു ഇമോജിയൊക്കെ അയക്കാറുണ്ടല്ലേ. അത് അവരുടെ ഒരു സന്തോഷമാണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരൊരു ഒരു തംസപ്പ് ആണെങ്കിലും ഓക്കെ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമോജിയാണ്. അപ്പൊ ഇന്ന് ഇമോജി ഡേ ആണ് അല്ലെ, വേൾഡ് ഇമോജി ഡേ ആണ് ഇന്ന്.
1: ഇമോജി അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഇമോഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും.
0: പക്ഷേ ഇന്ന് ജെൻസികളുടെ ഇടയിലൊക്കെ ഒരു ഇമോജി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഹാപ്പിനെസിന്റെ ഒരു ഇമോജി അയക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കും ഹാപ്പി ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആകണം എന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഏകദേശം ഇമോജി അയക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ നോർമലി കരച്ചിൽ വന്നാൽ കരയുന്ന ഇമോജി അയക്കും. ചിലപ്പോൾ നമ്മൾ ആ ഇമോജി അയച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇപ്പുറത്തിരുന്ന് ചിരിക്കുകയായിരിക്കും. ചില സമയത്ത് കറക്റ്റ് ഇവരുടെ ഇമോഷൻസ് എന്താന്ന് മനസ്സിലാവില്ല, അങ്ങനെയും ഉണ്ടാവാറുണ്ട്.
1: അത് ഇമോജി അയക്കുമ്പോൾ കൂടുതലും എല്ലാവരുടെയും ഇമോഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട്. അപ്പൊ ഇത്ര എല്ലാവരും ഞങ്ങൾക്ക് ഇമോജി അയക്കുക, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഇമോജി ഒക്കെ അയക്കുക, എല്ലാവർക്കും സ്നേഹം മാത്രമുള്ളൊരു ഇമോജി ഒക്കെ അയക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ടല്ലേ.
0: അല്ല, നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയം. ഇപ്പോൾ സമയം 11:31, ഇപ്പൊ വല്ലാണ്ട് അങ്ങ് അധികരിക്കുന്നു അല്ലേ നമ്മള്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി
1: പാർവതി.
0: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 1. കൊല്ലവർഷത്തെ 12 കർക്കിടകം. പഞ്ഞമാസമെന്നും രാമായണ മാസമെന്നും ഈ മാസത്തെ പറയാറുണ്ട്. കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കിടകം. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതിനാൽ കള്ളക്കർക്കിടകം എന്ന ചൊല്ല് തന്നെ നിലവിലുണ്ട്. പണ്ട് കാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ്. മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യ വർധനവിനുമായി ഔഷധക്കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ നാട്ടുവൈദ്യ വിധിപ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടകത്തിലാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാലാണ് പഞ്ഞമാസം എന്നറിയപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വീടുകളിലും ക്ഷേത്രങ്ങളിലും അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്ന മാസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ രാമായണ മാസം പുണ്യമാസമാണ്. ഹൈന്ദവ വിശ്വാസ പ്രകാരം കർക്കിടക മാസത്തിലെ അമാവാസി ദിനം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന കർക്കിടക വാവായി ആചരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടക വാവ്. അങ്ങനെ കർക്കിടക മാസത്തിന് വിശേഷങ്ങളും വിശേഷണങ്ങളും ഏറെയാണ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഐശ്വര്യപൂർണമായ ഒരു മാസം തന്നെയാകട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന

0: എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് A. സുധീർ ബോസ്. അവതരണം ബീന ഗുവേര.

0: സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിന്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാലും ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്റ്റിലെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങി. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ, പക്ഷേ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നത്. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ ആർ സി ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത്, അന്ന് മുതൽ 15

0: ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം, ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം, ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട്, ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധവുമില്ല, നോ പ്രിവിറ്റി കോൺടാക്ട് എന്ന് പറയും. അപ്പോൾ ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പോൾ നിയമം പറയുന്നത് വിത്തിൻ 14 days ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എൻ്റെ പേരിലോട്ട് ആർ സി ബുക്ക് മാറ്റി, ഞാനാണ് ഓണർ, അതുകൊണ്ട് എൻ്റെ പേരിലേക്ക് പോളിസി മാറ്റിത്തരണമെന്ന് 15 രൂപ, ഇപ്പം ചിലപ്പോൾ വ്യത്യാസം വന്നിട്ട് 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകുന്ന.
1: സാറിപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു, അപ്പം ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡൊക്കെ ഉണ്ടോ?
0: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്, 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസിയും, 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12 1 മുതൽ പോളിസി ഇല്ല. അപ്പം ഗ്രേസ് പീരീഡ് ഇല്ല, പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാണ്. മെഡി ക്ലെയിം പോളിസീസിൽ മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലൻ്റ് ആയിരിക്കണം, വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആകാൻ നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പോൾ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ, അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. There is no grace period even for a single day.
1: സാർ, നമ്മൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണൽ പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ തടി തപ്പാൻ ശ്രമിക്കും, ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ, അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പൊ കോടതിയിൽ മോട്ടോറൈസ് ട്രൈബ്യൂണലിൽ കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ, ഐ മീൻ ഇഞ്ചുറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അദ്ദേഹം ലീഗലേസ്, എക്സിക്യൂഷൻ പെറ്റിഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റിഷൻ കൊടുത്തിട്ട് പറയാം ഈ ബഹുമാനപ്പെട്ട കോടതി 3 ലക്ഷം രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതൊരു പൈസ തന്നല്ല. അതിന് എക്സിക്യൂഷൻ പെറ്റിഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും, ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർ അത് വില്ലേജ് ഓഫീസർ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം, കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്, അദ്ദേഹം കോടതിയുടെ അതിർത്തി നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ടി ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെന്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കിയെടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി, അല്ലെങ്കിൽ ഓണർ അപ്പീൽ പോയി, അപ്പീൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതിയും ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡന്റ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റിഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം. അറ്റാച്ച്മെന്റിലൂടെ, അറസ്റ്റിലൂടെ, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റു മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റം

0: കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
1: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല. കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട്, ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴ വിധിക്കാം. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുമുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ട ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ സാക്ഷികൾ കോറി മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടറൈസിംഗ് ലൈസൻസ് ബോണ്ടിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതി ശിക്ഷിക്കുന്നതും വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല, ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടറൈസിംഗ് ലൈസൻസ് നോക്കുന്ന ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടും മതി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

എന്നത് ഒരു വിധി മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണ്. സത്യം വിജയിക്കാനും അനീതി തോൽക്കാനും നിയമവും നീതിയും ഒരുപോലെ ശക്തമായിരിക്കണം. ഇന്ന് ജൂലൈ 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകമെമ്പാടും നീതിക്കും സമത്വത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാൻ ഓർമ്മിപ്പിക്കുന്ന ദിനം. ഈ ദിനത്തിൽ നീതി എല്ലാവർക്കും എല്ലായിടത്തും എന്ന സന്ദേശം നമുക്ക് ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സെൻസസ് 2027മായി ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസ് നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്, രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11,00,000 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യുടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയും ാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
1: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരി വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞകർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
1: കർക്കടകമാസത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50 ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടകമാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠമെന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൌകര്യം ഒരു അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
1: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 നേട്ടത്തിൽ 77,977, നിഫ്റ്റി 202 നേട്ടത്തിൽ 24,275 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
7: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഹരിയാന കാ നാം ഇതിഹാസ് കേ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ. ആജ് യഹാ സേ ദേശ് കോ പെഹലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ. ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാന കാ നാം ഭീ ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡ് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചു.

0: സ്വീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ക്യാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ ക്യാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. ക്യാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: You're listening to Radio Swandanam 90.4 FM.

0: രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: എന്നത് ഒരു വിധി മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണ്. സത്യം വിജയിക്കാനും അനീതി തോൽക്കാനും നിയമവും നീതിയും ഒരുപോലെ ശക്തമായിരിക്കണം. ഇന്ന് July 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകമെമ്പാടും നീതിക്കും സമത്വത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാൻ ഓർമ്മിപ്പിക്കുന്ന ദിനം. ഈ ദിനത്തിൽ നീതി എല്ലാവർക്കും എല്ലായിടത്തും എന്ന സന്ദേശം നമുക്ക് ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10

10 മുതൽ അരമണിക്കൂർ ഇടവിട്ടും ചക്കൂരയ്ക്കൽ പുനലൂർ 6:10, പട്ടാഴി 5:30, ഓടനാവട്ടം 6, മുട്ടം 6:30, പച്ചൂർ 6:50, ടി കെ എം കൊല്ലം 8:05, മീയന്നൂർ കൊല്ലം 7:45, നെടുമൺകാവ് 7:15, കൊട്ടിയം 7, ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15, പാത്തല കൊല്ലം 7:30, പഴിഞ്ഞം സർക്കുലർ 7:15, കുണ്ടറ 7:20, ആനക്കോട്ടൂർ 6:50, കുറുമ്പാലൂർ പുത്തൂർ 7:20, കൊല്ലം 5:15, ഏനാത്ത് കൊല്ലം 6:20, കളപ്പില 6:20, കോവിൽമുക്ക് 6:20, ഇട്ടിവിള പുനലൂർ 8:15, ഇടയ്ക്കാട് 7:35, 5:45, ചക്കുവരയ്ക്കൽ 5:45, 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം മലയാള നാടക ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒന്നാണ്. തോപ്പിൽ ഭാസ്കരപിള്ള എന്ന മലയാള നാടക പ്രസ്ഥാനത്തിന് മൗലിക സംഭാവന നൽകിയ നാടകകൃത്തിൻ്റെതായിരുന്നു ആ നാടകം. അദ്ദേഹം മലയാള നാടകകൃത്തും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും കൂടിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.

0: പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടിയുടെയും മകനായി 1924 ഏപ്രിൽ 8 ജനിച്ച തോപ്പിൽ ഭാസി സംസ്കൃതവും ആയുർവേദവും പഠിച്ചു. ഒന്നാമനായാണ് വൈദ്യകലാനിധി ബിരുദം നേടിയത്. കോൺഗ്രസിലാണ് രാഷ്ട്രീയം തുടങ്ങിയതെങ്കിലും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചും പുന്നപ്ര വയലാർ സമരത്തിൽ നിന്ന് ആവേശം കൊണ്ടും അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി. 1949 ഡിസംബർ 31 3 പോലീസുകാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ശൂരനാട് സംഭവത്തിൽ പ്രതിയായി ഭാസി ഒളിവിൽ പോയി. പുതുപ്പള്ളി രാഘവൻ, ശങ്കരനാരായണൻ തമ്പി തുടങ്ങി 26 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കൂട്ടുപ്രതികൾ.
1: ഞാൻ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒളിവിലിരുന്ന കാലത്ത് ആദ്യമായി എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. KPSC കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുമായി 3000 പ്രാവശ്യം ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചു.
0: സോമൻ എന്നായിരുന്നു തൂലികാ നാമം. KPSC രൂപം കൊടുക്കാൻ ഭാസിയും ഉണ്ടായിരുന്നു. പിന്നെ നാടകമെഴുത്തെല്ലാം KPSC വേണ്ടിയായി. സർവേകല്ല്, മുടിയനായ പുത്രൻ, മൂലധനം, പുതിയ ആകാശം, പുതിയ ഭൂമി, അശ്വമേധം, ശരശയ്യ, തുലാഭാരം, യുദ്ധകാന്ഡം, കൈയും തലയും പുറത്തിടരുത്, സൂക്ഷിക്കുക, ഇടതുവശം ചേർന്ന് പോകുക തുടങ്ങി ഒട്ടനവധി അരങ്ങുകൾ ഒരുക്കി. നാടകത്തിന്റെ ചരിത്രത്തിലെ വിസ്മയങ്ങളായിരുന്നു അവ ഓരോന്നും. ഇന്നും നാം ഓരോരുത്തരും പ്രകമ്പനം കൊള്ളുന്ന ചടുലമായ ഡയലോഗുകളും തലങ്ങളുമാണ് അവയിലെല്ലാം തന്നെ.
2: ഒരു സംഘടന ഉണ്ടാക്കൽ, ഇയാളിന് സംഘടന ഉണ്ടാക്കിയിട്ടാണ് ഈ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത്.
0: KPSC നിന്നും ഭാസി തന്റെ തട്ടകത്തെ പതുക്കെ മലയാള സിനിമയിലേക്ക് മാറ്റി. നാടകം സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നല്ലോ. എല്ലാം ബോക്സ് ഓഫീസിൽ തകർത്തോടിയ പടങ്ങൾ, ശരശയ്യ, തുലാഭാരം, അനുഭവങ്ങൾ പാളിച്ചകൾ, പൂജയ്ക്കെടുക്കാത്ത പുഷ്പങ്ങൾ, കൂട്ടുകുടുംബം, അശ്വമേധം, അഗ്നിപരീക്ഷ, അടിമകൾ, വാഴ്വേമായം, തിരക്കഥകളുടെ മാസ്മരികതയിൽ കേരളത്തിലെ ജനങ്ങൾ വിതുമ്പി.
3: അമ്മേ, അച്ഛൻ വരുന്നു.
4: വരട്ടെ.
3: അമ്മ ഇനി അടിക്കുമോ?
4: ഇല്ല മോനെ,
5: അഴിഞ്ഞാടാൻ പോകാൻ ഒരുങ്ങുകയായിരിക്കും.
4: അഴിഞ്ഞാടാൻ പോവേയില്ല, മണ്ണ് ചുമക്കാൻ പോവാ.
5: ഉർവശി വാങ്ങി എന്നില്ലെങ്കിൽ മണ്ണ് ചുമ്മാ നിർത്തില്ല അവിടെ.
4: എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
5: നീ ജോലിക്ക് പോണ്ട.
4: ജോലിക്ക് പോയില്ലെങ്കിൽ വൈകിട്ട് റേഷൻ വാങ്ങിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ ജോലിക്ക് പോകാതെ യൂണിയൻ എന്നും പാർട്ടി എന്നും പറഞ്ഞ് നടക്കുകയല്ലേ?
5: നീ ജോലിക്ക് പോണെന്നാ പറഞ്ഞത്, മനസ്സിലായോളെ?
3: അച്ഛൻ കുമാരിക്ക് ദോശ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയതാ അമ്മേ. ഞാനും കൂടി ചെല്ലട്ടെ അമ്മേ?
4: വേണ്ട മോനെ, ആ മനുഷ്യൻ നിന്റെ സജ്ജും.
3: എന്താ അമ്മേ, അച്ഛന് എന്നോട് ഇഷ്ടമില്ലാത്തത്? ഞാനും അച്ഛന്റെ മോനല്ല അമ്മേ.
4: നീ അച്ഛന്റെ മോൻ തന്നെയാണ് മോനെ, അച്ഛന്റെ മോൻ തന്നെയാണ്.
0: 106 ചിത്രങ്ങൾക്ക് തിരക്കഥയും 16 ചിത്രങ്ങൾക്ക് സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മികച്ച ചലച്ചിത്ര കഥാകൃത്തിനുള്ള ആദ്യ സംസ്ഥാന അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ശരശയ്യ എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും നേടി. തോപ്പിൽ ഭാസി രചനയും സംവിധാനവും നിർവഹിച്ച് 1971 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ശരശയ്യ. സത്യൻ, മധു, ഷീല, ജയഭാരതി, അടൂർ ഭാസി, SP പിള്ള, ആലുമൂടൻ, എൻ ഗോവിന്ദൻകുട്ടി, തോപ്പിൽ കൃഷ്ണപിള്ള എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്.
6: എന്താണ് ചിന്താപരമായ ഒരു നോട്ടം?
7: ബുദ്ധിപരമാ. വീട്ടിൽ അത്താഴത്തിൽ അരിയില്ല, ഉപ്പും മുളകും പുളിയും ഒന്നുമില്ല, എനിക്ക് ഉടുക്കാൻ മുമ്പിൽ തുണിയില്ല.
6: എന്റെ സരളെ, നിങ്ങൾക്ക് ഇതൊക്കെ എന്നോട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും? ഇന്ദിരിപ്പൻ സംസ്കാരം, സാരി, ബ്ലൗസ്, ആഹാരം, നിങ്ങൾക്ക് ഹിപ്പി മാർഗം അറിഞ്ഞുകൂടാ?
7: എനിക്കൊന്നും അറിയണ്ട, ഡ്രസ്സിനിട്ട് തല കറങ്ങിയിട്ട് വയ്യ.
6: ഇടയ്ക്ക് കയറി പറയരുത്,
7: ഇവിടെ ചെലവിനൊന്നും ഇല്ലാന്ന്.
6: ഓ, സാർവത്രികമായ ചിന്താപരമായ ദാരിദ്ര്യം, അഹോ കഷ്ടം. ശരി, നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം.
7: എന്നെ നിങ്ങൾ പഠിപ്പിക്കണ്ട.
6: പഠിപ്പിച്ചേ പറ്റൂ. എന്റെ ഭാര്യ ബുദ്ധിപരമായി നശിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല.
7: ഞാനും നശിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വളരെ വേഗം നിങ്ങൾ ഈ വിവാഹ ബന്ധം ഒഴിഞ്ഞ് ഡ്രൈവേജ് ഇവിടെ നിന്ന് മാറിത്തരണം.
6: എന്റെ പെട്ടിയും പാൻറും ഉടുപ്പും ഇങ്ങെടുത്ത് തരൂ. ഞാൻ പോവുകയാ, ഒരു ഹിപ്പി ജീവിതം തുടങ്ങുവാൻ പോവുകയാണ്. ഞാൻ എടുത്തോണ്ട് വരൂ. ഒരു ചിന്തകന് വിട്ടുവീഴ്ചയില്ല. അവൻ ഈ വീടിനുള്ളിൽ
8: ഉദങ്കത്തുമില്ല. ഹിപ്പി മാർഗമാണ് എന്നെ പോലുള്ള പുരോഗമനവാദികളുടെ ലക്ഷ്യം.
0: 1971 മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ തുലാഭാരവും ജനമനസ്സുകളിൽ ഉടക്കി. KPSCയുടെ തുലാഭാരം എന്ന പേരിലുള്ള നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് തോപ്പിൽ ഭാസി രചിച്ച് എൻ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം. വിജയ, വത്സല എന്നീ രണ്ട് കൂട്ടുകാരികളുടെ കഥയാണിത്. വത്സലയുടെ പിതാവായ പ്രശസ്ത അഭിഭാഷകൻ വിജയയുടെ അച്ഛനായ ബിസിനസ്സുകാരനെ ഒരു കേസിൽ തോൽപ്പിക്കുകയും അത് അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു. തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ മൂലം വിജയ ഒരു ട്രേഡ് യൂണിയൻ നേതാവായ രാമുവിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാവുകയും രാമു സമരമുഖത്ത് വെച്ച് മരണമടയുകയും ചെയ്യുന്നു. പട്ടിണി കിടന്ന കുട്ടികളെ കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിജയ അറസ്റ്റ് ചെയ്യപ്പെടുകയും അപ്പോഴേക്കും ഒരു പ്രശസ്ത അഭിഭാഷകയായി മാറിയ വത്സല അവരെ തൂക്കുമരത്തിലേക്ക് അയക്കുന്നതുമാണ് ഇതിവൃത്തം. വിൻസെന്റ് തോപ്പിൽ ഭാസി കൂട്ടുകെട്ടിന്റെ ഒരു ഉത്തമ സൃഷ്ടിയാണ് ഈ ചിത്രം. സുപ്രിയ ഫിലിംസിനു വേണ്ടി ഹരി പോത്തനാണ് ചിത്രം നിർമ്മിച്ചത്. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസിയുടേതാണ്. ഗാനരചന വയലാർ രാമവർമ്മയും സംഗീതം ദേവരാജനും ക്യാമറ ഭാസ്കർ റാവുവും നിർവഹിച്ചു. പ്രേം നസീർ, മധു, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, നെല്ലിക്കോട് ഭാസ്കരൻ, പരവൂർ ഭരതൻ, തോപ്പിൽ ഭാസി, ശാരദ, ഷീല, അടൂർ ഭവാനി തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നടി ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു തുലാഭാരം. 1969 മധുസൂദന റാവു തെലുങ്കു ഭാഷയിലും 1970 ഹിന്ദിയിലും തമിഴിലും ഈ ചിത്രം പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഹിന്ദിയിലെ ചിത്രത്തിന്റെ പേര് സമാജിക്കോ ബദൽ ഡാലോ എന്നായിരുന്നു. തെലുങ്കു ഭാഷയിൽ മനസ്സിലുമരാളി എന്നായിരുന്നു. ഈ മൂന്ന് ചിത്രങ്ങളിലും ശാരദയാണ് വിജയയുടെ

0: ദേശത്തിൽ അഭിനയിച്ചത്. തെലുങ്ക്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ നിർമ്മിച്ച തുലാഭാരത്തിന് എല്ലാ ഭാഷയിലും വമ്പിച്ച പ്രദർശന വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിലും മലയാളത്തിൽ കിട്ടിയ അംഗീകാരം മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027.

0: ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ഡിലോ 999
1: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
4: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
5: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
6: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: പറയോ.
1: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2026 July 1 to 30 രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസ് നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യലാണോ നോൺ റെസിഡൻഷ്യലാണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടു വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെ പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേ

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ലോകത്തെവിടെ ഇരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM.

ഒപ്പം നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന് അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം.

ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക, അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന, അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ, അല്ലെങ്കിൽ ഒരു 16-20 വയസ്സാകട്ടെ, അവനെ ഒന്ന് ശരിയാക്കിയെടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങളനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നൊരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ, ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട്, അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാളൊരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല, അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും.

0: ത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. ഇ എം ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവൻ ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈ സ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഏ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരന്റിനോട് ആ കുട്ടി അടുക്കും. അപ്പം ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിന്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോ കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമോ എന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ, ഇതിനിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡീഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യ, മയക്ക്, മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട, പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും, അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക്

0: വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023-27793.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
9: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട്
9: 9447607603 9400078900 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കോട്ടയം
2: അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

തന്നെയുണ്ട്. മഹാമാരിയുടെ കാലത്ത് പോലും കോവിഡായാലും ഓണം ഉണ്ണണം എന്ന് അത് നാം മാറ്റിയെടുത്തു. അന്നദാത സുഖീ ഭവ എന്ന ആപ്തവാക്യം നമ്മുടെ ആർഷഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള പാത്രത്തിൽ ആഹാരം വിളമ്പുമ്പോൾ ആരെയൊക്കെയാണ് നാം ഓർക്കേണ്ടത്? ആർക്കൊക്കെ സുഖവും സന്തോഷവും നന്മയും ഉണ്ടായിക്കാണാനാണ് നാം ആഗ്രഹിക്കേണ്ടത്? ഈ ആഹാരം എന്തിൽ നിന്ന് പാകം ചെയ്യപ്പെട്ടോ ആ ധാന്യം ആരാണ് വിളയിച്ചത്? നട്ടുനനച്ച് വളർത്തി പരിപാലിച്ച് കൊയ്ത് മെതിച്ച് ചാക്കുകളിൽ നിറച്ചു തന്ന കർഷകനെ അല്ലാതെ ആരെയാണ് നാം ആ അവസരത്തിൽ ഓർക്കേണ്ടത്? നമ്മുടെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ നാം കഴിക്കുന്ന ധാന്യത്തിൻ്റെ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തുന്നത്. ദരിദ്രനാരായണന്മാർ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച അവരുടെ സ്ഥിതി ഇന്നും വളരെയധികം പരിതാപകരമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വയലേലകളിൽ പണിയെടുക്കുന്ന അവർക്ക് ന്യായമായ കൂലിയോ ലാഭമോ ലഭിക്കുന്നില്ല. വിവിധ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അവർക്ക് ശരിയായി ലഭിക്കുന്നില്ല. 300% ലാഭമാണ് ഇന്ത്യയിലെ ഭക്ഷ്യവിപണി നേടുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലും മറ്റും കടക്കണിയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന പാവപ്പെട്ട കർഷകരുടെ എണ്ണം കൂടി വരികയാണ്. വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുമ്പോഴും വിലപ്പെട്ട ആഹാരം ആവശ്യത്തിലധികം വിളമ്പി കഴിക്കാതെ പാഴാക്കി കളയുമ്പോഴും പകലന്തിയോളം അധ്വാനിച്ചിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകാതെ നിറഞ്ഞ കണ്ണുകളുമായി ജീവിതം തള്ളി നിൽക്കുന്ന ദരിദ്ര കർഷകൻ്റെ ദൈന്യതയാർന്ന മുഖം നമുക്ക് നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർ ആഹാരത്തിൻ്റെ വിലയറിഞ്ഞ് വളരുക. പണമുള്ളവർക്ക് ധാരാളം ആഹാരം വെച്ച് വിളമ്പി പാഴാക്കാൻ കഴിയുമായിരിക്കും. നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും അത് താങ്ങാനുള്ള കഴിവില്ല എന്ന് പുതിയ തലമുറ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ നാം ആദ്യമായി കേൾക്കാൻ പോകുന്ന ഗാനം പവിഴം പോൽ പവിഴാധരം പോൽ എന്ന അതിമനോഹരമായ ഗാനമാണ്. 1986 പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന വളരെ പ്രശസ്തമായ മോഹൻലാൽ ചിത്രത്തിലേതാണ് ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീത സംവിധാനം ജോൺസൺ മാഷ്, ആലപിച്ചിരിക്കുന്നത് യേശുദാസ്. കല്യാണി രാഗത്തിലുള്ള ഗാനമാണ് പവിഴം പോൽ പവിഴാധരം പോൽ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ മോഹൻലാലിന് പുറമെ ശാരി, തിലകൻ, വിനീത്, കവിയൂർ പൊന്നമ്മ, വിഷ്ണുപ്രകാശ്, പൂജപ്പുര രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് അഭിനയിച്ചിരുന്നത്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നമുക്കെല്ലാം അറിയാവുന്ന പോലെ പത്മരാജനാണ് നിർവഹിച്ചത്. KK സുധാകരൻ എഴുതിയ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം എന്ന നോവലിനെ അധികരിച്ചായിരുന്നു പത്മരാജൻ തിരക്കഥ രചിച്ചത്. നമുക്ക് കേൾക്കാം പവിഴം പോൽ പവിഴാധരം പോൽ എന്ന മനോഹരമായ ഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കർഷകരും കർഷക തൊഴിലാളികളും കഴിഞ്ഞാൽ നമ്മുടെ മേശപ്പുറത്ത് ആഹാരം എത്തിക്കുന്നതിന് പ്രയത്നിച്ചവരാണ് നമ്മുടെ വ്യാപാരി വ്യവസായി സമൂഹം. ഇതിൽ മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും തെരുവോര കടകൾ നടത്തുന്നവരും എല്ലാം ഉൾപ്പെടും. അവർക്കെല്ലാം ന്യായമായ ലാഭം കിട്ടണം. എന്നാൽ മാത്രമേ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പടക്കാനാവൂ, അവർക്ക് മാന്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകൂ. ന്യായമായ ലാഭം ലഭിക്കാതെ വരുമ്പോഴാണ് കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് തുടങ്ങിയ അനാശാസ്യ പ്രവണതകൾ ഉദയം ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവരും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അവരും നമ്മുടെ അന്നദാതാക്കളിൽ പ്രമുഖരാണ്. വിവിധ വലിപ്പത്തിലും തരത്തിലുമുള്ള ട്രെയിൻ മുതൽ ഉന്തുവണ്ടി വരെ എത്രയോ വാഹനങ്ങളിൽ കയറി ഇറങ്ങിയാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ വീട്ടിലെത്തിയത്. ആ വാഹനങ്ങളിലെ ഡ്രൈവർമാർ, മറ്റ് ജീവനക്കാർ, കയറ്റിറക്ക് ചുമട്ട് തൊഴിലാളികൾ, കടകളിലെ ജീവനക്കാർ എന്നിങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ പ്രയത്നം അതിന് പിറകിലുണ്ട്. നാം ആഹാരം കഴിക്കുമ്പോൾ അവരും സന്തോഷത്തോടെ ജീവിക്കണം. കാരണം അവരും നമ്മുടെ അന്നദാതാക്കളാണ്. ഈ ഭക്ഷണം നമുക്ക് വേണ്ടി പാചകം ചെയ്ത് വിളമ്പിത്തന്ന നമ്മുടെ ആൾക്കാർ, കൂടുതലും സ്ത്രീകൾ എന്ന് പൊതുവെ പറയാവുന്ന അമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ എന്നിങ്ങനെ എല്ലാവരും സന്തോഷമായിരിക്കണ്ടേ? അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പാനിടയായാൽ ഒരിക്കലും ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം വാരി വിതറുന്നത്. സംഘർഷങ്ങളാണ്, അടക്കി പിടിച്ച തേങ്ങലുകളാണ് കുടുംബത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കുടുംബത്തിലെ ഒരംഗത്തിനും ഒഴിഞ്ഞു മാറാൻ ആകില്ല.

നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. ഈ ഗാനവും ആരംഭിക്കുന്നത് പവിഴം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ശ്രീനിവാസിന്റെ ആ അഭിനയ മികവ് ഓർത്ത് നമ്മുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വരാതിരിക്കില്ല. 1986 ഗാനമാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടത്. അതേ വർഷം തന്നെയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രവും റിലീസ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് സത്യൻ അന്തിക്കാടായിരുന്നു. മോഹൻലാൽ, കാർത്തിക, ശ്രീനിവാസൻ, തിലകൻ, ഇന്നസെന്റ്, ശങ്കരാടി, യദുകൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് ശ്രീനിവാസൻ തന്നെയാണ്. നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് സിയാദ് കോക്കറും. സംവിധാനം സത്യൻ അന്തിക്കാടായിരുന്നു. മുല്ലനേഴിയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീതം ഏകിയത് ജെറി അമൽദേവ്. ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ യേശുദാസും. നമുക്ക് കേൾക്കാം പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം.

തിരികെ എത്താം കിഞ്ചന വർത്തമാനത്തിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മൾ നമ്മുടെ അന്നദാതാക്കളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടെല്ലാം നന്ദിയുള്ളവരാകണമെങ്കിൽ, അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ, ആ ഭക്ഷണം പാഴാക്കാതിരിക്കാനുള്ള പ്രതിബദ്ധത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആഘോഷവേളകളിലും ഉത്സവവേളകളിലും എന്തുമാത്രം ആഹാരമാണ് നാം അറിഞ്ഞും അറിയാതെയും പാഴാക്കി കളയുന്നത്. ആവശ്യത്തിന് മാത്രം വിളമ്പി കൊടുക്കുകയും വിളമ്പി എടുക്കുകയും വേണം. കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ പിന്നെയും വിളമ്പാമല്ലോ. ബുഫെ പാർട്ടികളിലും മറ്റും കൊച്ചുകുട്ടികൾക്ക് പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെ ഭക്ഷണം വലിയ അളവിൽ ചില അമ്മമാർ കോരിയെടുത്ത് വിളമ്പുന്നതും അതിൽ ഭൂരിഭാഗവും പാഴാക്കി കളയുന്നതും കാണാം. ഇത്തരം ശീലങ്ങളെല്ലാം മാറ്റാൻ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ചുരുക്കം ചില ശതകോടീശ്വരന്മാർ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ എച്ചിലിലകൾക്ക് വേണ്ടി തെരുവു നായകളോട് കടിപിടി കൂടുന്ന ലക്ഷക്കണക്കിന് ദരിദ്ര ബാല്യങ്ങളുടേതു കൂടിയാണ് ഇന്ത്യ എന്ന് നാം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അവർ ഭക്ഷണത്തിൻ്റെ മഹത്വം, അതിൻ്റെ മൂല്യം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ നമ്മുടെ അന്നദാതാക്കളുടെ ത്യാഗവും കഠിനാധ്വാനവും, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വേണം വളർന്നു വരാൻ. ചിലരുണ്ട് പ്രതാപം കാണിക്കാനായി അവർ പറയും, എത്ര വേണമെങ്കിലും വിളമ്പിക്കോളൂ, അധികം വരുന്നത് വല്ല അനാഥാലയത്തിലും കൊടുക്കാം എന്ന്. എത്രമാത്രം തെറ്റായ ചിന്താഗതിയാണിത്! എത്ര തെറ്റായ സന്ദേശമാണ് ഇവരുടെ വിഷലിപ്തമായ വാക്കുകൾ സമൂഹത്തിന്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നത്! നമുക്ക് ബാക്കി വരുന്നത് തിന്നു തീർക്കാനാണോ അവർ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ അത് നിങ്ങളെ നിങ്ങളാക്കിയ സമൂഹത്തോടുള്ള നിങ്ങളുടെ കടപ്പാടാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. അവർ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, മറിച്ച് അതവരുടെ അവകാശമാണ്. ഭക്ഷണം ആവോളം പാകം ചെയ്യുകയും വിളമ്പുകയും കഴിക്കുകയും ചെയ്യുന്ന ഉത്സവങ്ങളുടെ മുഹൂർത്തങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ കൃതജ്ഞത നിറഞ്ഞു തുളുമ്പണം. നമ്മെ അതിന് കഴിവുള്ളവരാക്കി തീർത്ത ഈ പ്രപഞ്ചശക്തിയോട് നാം നന്ദിയുള്ളവരാകണം. ഭക്ഷണം മുന്നിൽ വരുമ്പോൾ അതിന് കാരണക്കാരനായ സമൂഹത്തിലെ നമ്മുടെ സഹജീവികളെ മനസ്സാ സ്മരിക്കണം. അന്നദാത സുഖീ ഭവ. ഈ അന്നം എൻ്റെ മുന്നിൽ എത്തിച്ചവർക്ക്, കർഷകർ മുതൽ മുമ്പ് പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടെ, നമുക്ക് ഭക്ഷണം ഇപ്പോൾ വിളമ്പി തന്ന വ്യക്തി ആരാണോ ആ വ്യക്തി വരെയുള്ളവർക്ക് എല്ലാ സുഖവും നന്മയും ഉണ്ടാകട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. കിഞ്ചന വർത്തമാനത്തിൽ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം കേൾക്കാം. പവിഴ മഴയെ എന്ന് തുടങ്ങുന്ന ഹരിശങ്കറിൻ്റെ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വിനായക് ശശികുമാർ, സംഗീത സംവിധാനം PS ജയ്ഹരി. KS ഹരിശങ്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ ഗാനങ്ങളിലൊന്നാണ് പവിഴമഴയും. 2019 പുറത്തിറങ്ങിയ അതിരൻ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ഫഹദ് ഫാസിലും സായി പല്ലവിയുമാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അവരോടൊപ്പം ലന, സുദേവ് നായർ, സുരഭി, അതുൽ കുൽക്കർണി, ലിയോണ ലിഷോയ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ ഈ ചിത്രത്തിൽ അതിരനിൽ പ്രത്യക്ഷപ്പെട്ടു. സെഞ്ചുറി കൊച്ചുമോനായിരുന്നു അതിരൻ്റെ നിർമ്മാണം. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് PF മാത്യൂസ്, സംവിധാനം ചെയ്തത് നവാഗതനായ വിവേകും ആയിരുന്നു. നമുക്ക് കേൾക്കാം പവിഴമഴയെ എന്ന അതിമനോഹരമായ ഗാനം.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888113.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കോട്ടയം അങ്കമാലി.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളി

0: ാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ആടിമാസം ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഇന്ന് കർക്കിടകപ്പിറവി. രാമായണ മാസാചരണത്തിന് തുടക്കം. ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഗൃഹങ്ങളിലും തുഞ്ചതാചാര്യന്റെ അധ്യാത്മ രാമായണത്തിന്റെ കിളിപ്പാട്ട് ശീലുകൾ നിറയും. നിത്യവും നടത്തുന്ന രാമായണ പാരായണത്തിലൂടെ കർക്കിടകത്തിലെ ദുരിതങ്ങളും രോഗവും മാറി മനസ്സിന് ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇന്ന് തുടങ്ങുന്ന പാരായണം കർക്കിടകം അവസാനിക്കുമ്പോൾ പൂർത്തിയാകും. അർഹതയുള്ളവർക്കെല്ലാം പട്ടയം നൽകുകയാണെന്ന് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 5000 പട്ടയങ്ങൾ വിതരണം ചെയ്യും. ജില്ലയിൽ നൽകുന്ന 569 പട്ടയങ്ങളും ഉൾപ്പെടും. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ റവന്യൂ ഓഫീസുകൾ കൂടുതൽ ജനസൌഹാർദ്ദമാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ചടങ്ങിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ അധ്യക്ഷനായി, റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി KJ ശ്രീ, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ADMS സജിത്, സബ് കളക്ടർ അഖിൽ വി മേനോൻ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലുള്ള വായനാ മാസാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ കുട്ടികൾക്ക് ഉപന്യാസ മത്സരം. നവമാധ്യമകാലത്തെ വായനാനുഭവം എന്ന വിഷയത്തിൽ 300 വാക്കിൽ കവിയാതെ മലയാളത്തിലുള്ള ഉപന്യാസങ്ങളാണ് ക്ഷണിക്കുന്നത്. ജൂലൈ 24 പഠിക്കുന്ന സ്കൂൾ മേധാവിയുടെ സാക്ഷ്യ സഹിതം ഉപന്യാസങ്ങൾ അഡ്വക്കേറ്റ് ജ്യോതി KS@gmail.com എന്ന ഇമെയിലേക്കോ KS ജ്യോതി, പ്രേം ജ്യോതി, മുണ്ടക്കൽ ഈസ്റ്റ്, കൊല്ലം 1 എന്ന വിലാസത്തിലേക്കോ നൽകാം. വിജയികൾക്ക് മൂല്യവത്തായ പുസ്തകങ്ങൾ സമ്മാനമായി നൽകും. വിശദ വിവരങ്ങൾക്ക് 9496106575 നമ്പർ ഒരിക്കൽ കൂടി 9496106575. ജില്ലയിൽ 42.19% വീടുകളിൽ സെൻസസ് വിവരശേഖരണം പൂർത്തിയായെന്നും പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. 25% താഴെയുള്ള വില്ലേജുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ചാർജ് ഓഫീസർമാർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകി. എന്യൂമറേറ്റർമാർ ശേഖരിക്കുന്ന വിവരങ്ങൾ സൂപ്പർവൈസർമാർ പരിശോധിച്ചു കൃത്യത ഉറപ്പാക്കണമെന്നും ഇതിനുശേഷം മാത്രമാണ് പോർട്ടലിൽ സമർപ്പിക്കേണ്ടതെന്നും കളക്ടർ അറിയിച്ചു. ശ്രീനാരായണ ട്രസ്റ്റ് സെന്റർ സ്കൂളിൽ സോഷ്യൽ സയൻസ് വിഷയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം ശനിയാഴ്ച രാവിലെ 10. മാസാർഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ONV മലയാളം പഠന കേന്ദ്രം ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മെറിറ്റ് അവാർഡ് വിതരണം ജൂലൈ 18 വൈകിട്ട് 4 പോലീസ് ക്ലബ്ബിൽ നടത്തും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു ഉദ്ഘാടനം ചെയ്യും. CV പത്മരാജൻ ഫൗണ്ടേഷൻ പുരസ്കാരദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും കൈമുദ്ര ചാർത്തിയ നേതാവായിരുന്നു CV പത്മരാജനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ പറഞ്ഞു. ചടങ്ങിൽ CV പത്മരാജൻ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം VM സുധീരന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, NK പ്രേമചന്ദ്രൻ MP, വിഷ്ണുമോഹൻ MLA, മേയർ AK ഹഫീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഓൺലൈൻ മുഖേന ജൂലൈ 20 അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ecitizen civilsupplieskerala.gov.in മുഖേനയോ അപേക്ഷിക്കാം. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ നേരിയതോ മിതമായോ ആയ മഴയ്ക്ക് സാധ്യത. ഇന്ന് മഴയ്ക്കൊപ്പം മിന്നലിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താപനില 10 degrees 4 minutes വരെ കൂടാമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ

0: ണമാകുന്നു കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്, കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
12: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
13: Radio Santhanam 90.4 FM il ippol kelkam karkidaga masathod anubandhichulla pratheeka paripadi. Aashayam avadharanam Abhilash Narayanan. Sangeethika sahayam Adarsh Ajay.
14: Radio Santhanam 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കായമഠം അഭിലാഷ് നാരായണൻ, സൃഷ്ടി ഫൗണ്ടേഷൻ കേരളയുടെ ചെയർമാനാണ്. ഭാഗവത സപ്താഹ മേഖലയിൽ ആചാര്യൻ എന്ന സമ്പ്രദായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ചന്ദനത്തോപ്പിൽ ഒരു ആയുർധാം വൈദ്യമഠം എന്ന പേരിലുള്ള ആയുർവേദ ഹോസ്പിറ്റലും നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് രാമായണ മാസം, കർക്കിടക മാസത്തിലേക്ക് വന്നെത്തി നിൽക്കുന്ന സമയമാണ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ കർക്കിടം സംജാതമാവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തെ വരവേൽക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ പഞ്ഞമാസം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ പൂർവികന്മാർ കർക്കിടക മാസത്തെ വരവേറ്റിരുന്നത്.

എന്ന രാമായണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്നത്. അതിലുപരിയായി ആരോഗ്യ മേഖലകളിലും പ്രത്യേകിച്ചും ആയുസിൻ്റെ വേദം എന്നറിയപ്പെടുന്ന ആയുർവേദത്തിലും ഈ കർക്കിടക മാസക്കാലം ഒരു രാമായണ കാലത്തിനോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണ കാലം എന്ന നിലയിലും കൂടിയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് എന്നത് പൊതുവിൽ പലർക്കും ഒരു സംശയമുള്ള വിഷയമാണ്. ഇവിടെ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് കേരളത്തിലേക്ക് കടന്നു വന്നത് കേരളത്തിൽ വലിയ ഒരു ഹിന്ദു സംഗമം അത് 1982 എറണാകുളത്ത് വെച്ച് നടന്നു. ആ സംഗമത്തിൽ വെച്ചിട്ട് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആദരണീയനായിരുന്ന ഡയറക്ടർ പി പരമേശ്വർജി, അതേ വിവേകാനന്ദ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെയും ഡയറക്ടറായിരുന്നു, വളരെ തീക്ഷണശൈലിയായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹം കർക്കിടക മാസത്തിൻ്റെ പ്രസക്തി ഉയർത്തിക്കാണിച്ചുകൊണ്ട് ധർമ്മചിന്തയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടണം എന്ന വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ആ കാലഘട്ടം മുതലാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി കേരളത്തിൽ ഒരു സാമൂഹികമായ ഒരു പ്രക്രിയ എന്ന നിലയിൽ കടന്നു വന്നത്. ഇതിനൊരു ഐതിഹ്യം കൂടിയുണ്ട്. കേവലം ഒരു പ്രഖ്യാപനം കൊണ്ട്, ഒരു വ്യക്തിയുടെ പ്രഖ്യാപനം കൊണ്ട് മാത്രം സംജാതമായതല്ല, മുഴുവൻ ഭാരതത്തിലും ഇത്തരം ഒരു ചിന്ത കടന്നു വന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചാതുർമാസ്യ വ്രത കാലഘട്ടം, അത് നമുക്ക് രാമായണത്തിലും കാണാൻ സാധിക്കും. സീതാന്വേഷണത്തിന് വേണ്ടി വരുന്ന സമയത്ത് രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തതിന് ശേഷം സീതാന്വേഷണത്തിന് ഇടയ്ക്ക് ഒരു 4 മാസ കാലഘട്ടം ചാതുർമാസ വ്രത കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആ യാത്രകളൊക്കെ ഒഴിവാക്കി നിൽക്കുന്ന ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ഇത് ഭാഗവതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ചാതുർമാസ വ്രത കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നാരദ ബ്രഹ്മർഷിക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നത് അദ്ദേഹം ഒരു ദാസീപുത്രനായി ജീവിച്ചിരുന്ന വേളയിൽ ചാതുർമാസ വ്രത കാലഘട്ടത്തിൽ ആ ഗൃഹത്തിലേക്ക് കടന്നു വന്ന സന്യാസിവര്യന്മാരുടെ ആ ജ്ഞാന ചർച്ചയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരാത്മീയമായ പരിവേഷത്തിലേക്ക് ആ ദാസീപുത്രൻ കടന്നതും പിന്നീട് അദ്ദേഹം നാരദനായിട്ടൊക്കെ ജന്മമെടുക്കുന്നതും. അപ്പോൾ ഈ ചാതുർമാസ വ്രതം എന്ന് പറയുന്നത് ഈ 12 മാസ കാലഘട്ടത്തിൽ 4 മാസ കാലഘട്ടം സ്വയം അറിവിനെ ആർജിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അറിവിനെ ആർജിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പെടുന്നതിൽ ഒരു മാസമാണ്. ഈ കാലഘട്ടത്തിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒന്ന് മഹാഭാരതം, അതുപോലെ രാമായണം, അതുപോലെ ഭാഗവത മാസം. ഇപ്പോൾ ചിങ്ങമാസം വന്നാൽ ഭാഗവത മാസമായിട്ടാണ്. ഏകദേശം ഈ തെക്കൻ കേരളത്തിലോട്ട് അത് വളരെ വ്യാപകമായിട്ടില്ലെങ്കിലും തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഭാഗവത മാസം എന്നൊരു മാസമായിട്ടാണ് ചിങ്ങമാസത്തെ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥാമാസം എന്ന് പറയുന്ന മാസത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 4 മാസ കാലഘട്ടം ആത്മജ്ഞാനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന കാലഘട്ടമായിട്ടാണ്, അതിലാണ് ഈ രാമായണ മാസവും വന്നു ചേരുന്നത്. ഇവിടെ അമർനാഥിൽ വെച്ചിട്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരിതം സാക്ഷാൽ മഹാദേവൻ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്നത്. രാമായണത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാദേവനും പാർവതീദേവിയും തമ്മിലുള്ളൊരു സംവാദ രൂപത്തിലാണ്. അവിടെ മഹാദേവനോട് പാർവതീദേവി ചോദിക്കുന്നുണ്ട്, അങ്ങയ്ക്ക് എന്നോട് പ്രിയമുണ്ടെങ്കിൽ പരമാത്മതത്വമാകുന്ന രാമകഥ അതെന്നോട് ഉപദേശിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ദേവിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അറിയാമെങ്കിലും ഈ ശ്രേഷ്ഠമായ അറിവിനെ വീണ്ടും വീണ്ടും വീണ്ടും കേൾക്കുക എന്നത് എപ്പോഴും ജ്ഞാനികൾക്ക് ആനന്ദപ്രദമാണ്. കാരണം ഓരോ തവണ കേൾക്കും തോറും അതിനോടുള്ള താല്പര്യവും അതിനോടുള്ള അവ മാനസികമായ അടുപ്പവും വർദ്ധിച്ചു വരും. ആ അറിവിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ആനന്ദപ്രദമാണ്. ആ ആനന്ദത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദേവി പരമശിവനോട് ചോദിക്കുന്നത്, ആ പരമാത്മതത്വത്തെ അറിയുവാൻ ഏറ്റവും മുഖ്യമായ രാമകഥ, രാമതത്വം എന്നോട് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ മഹാദേവൻ ദേവിയോട് പറയുന്നു, എനിക്ക് നിന്നോളം പ്രിയം മറ്റാരോടുമില്ല നാഥേ, എനിക്ക് ഏറ്റവും പ്രിയം നിന്നോട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ രാമകഥ പറഞ്ഞു തുടങ്ങുന്നത്. ഈ രാമകഥ പറഞ്ഞ സ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഹിമാലയത്തിൽ നമുക്കൊക്കെ അറിയാൻ സാധിക്കും, അമർനാഥാണ്. അമർനാഥ് തീർത്ഥാടനം വളരെ പ്രസിദ്ധമാണ്. ആ അമർനാഥിൽ വെച്ചിട്ടാണ് ഈ രാമകഥ പറഞ്ഞത്. അവിടെയാണ് സ്വയംഭൂവായ ശിവലിംഗം മഞ്ഞുകൊണ്ട് രൂപപ്പെടുന്നത്. ബാക്കി എല്ലാ സമയത്തും ഈ ഒരു 1.5 മാസ കാലഘട്ടം മാത്രമാണ്
അവിടെ ഈ ശിവലിംഗം മഞ്ഞുകൊണ്ട് രൂപപ്പെടുന്നത് ആ

സമയത്താണ് ആ ഗുഹയിൽ അമർനാഥ് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അവിടേക്ക് പോകുന്നത്. ആ അമർനാഥിൽ വെച്ചിട്ടാണ് ഈ ഒരു രാമകഥ സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത്. ആ ഒരു പ്രാധാന്യത്തോടു കൂടിയ സ്ഥലമാണ്. ഈ അമർനാഥ് തീർത്ഥാടനത്തിൻ്റെ കാലഘട്ടവും ഈ രാമായണ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നത് വളരെ പ്രസക്തവുമാണ്. അപ്രകാരമുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ഈ രാമകഥ മുഴുവൻ ദേശത്തിൻ്റെയും ഭാഗമായി മാറി. ആ സേതു ഹിമാചലം അങ്ങ് കച്ച് മുതൽ കട്ടക്ക് വരെയുള്ള ആ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രദേശത്തും ഒരുപോലെ നമുക്കറിയാൻ സാധിക്കും. സന്ധ്യനാമം ഏതെങ്കിലും ഒരു സിലബസിൻ്റെ ഭാഗമായിട്ടോ നിയമത്തിൻ്റെ വ്യവസ്ഥയിലോ ഒന്നും കൊണ്ടുവന്നതല്ല, എത്രയോ കാലങ്ങളിലായി നമ്മുടെ പൂർവികന്മാർ സന്ധ്യാകാലഘട്ടം രാമകഥ ചൊല്ലുന്ന രാമായണ കാലഘട്ടത്തിൻ്റെ പോലെ തന്നെ സന്ധ്യാനാമമായി രാമ രാമ രാമ രാമ പാഹിമാം മുകുന്ദ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമ പാഹിമാം രാമൻ്റെ പാദത്തിൽ ചേരുവാനുള്ള ആഗ്രഹത്തോടുകൂടി സന്ധ്യാനാമം ജപിക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം മുഴുവൻ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആ ഭാരതീയരുടെ മനസ്സിൽ ഇന്ന് കാണുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിലേക്ക് നമ്മൾ ഒതുങ്ങരുത്. അഖണ്ഡമായ ഭാരതം, നമുക്കറിയാം പണ്ട് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള ഭാഗം ബർമയും ഭൂട്ടാനും ഒക്കെ ചേർന്ന് അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ചേർന്ന് ഗാന്ധാര ദേശമടങ്ങുന്ന പ്രദേശമടങ്ങുന്ന അതിവിസ്തൃതമായ സാംസ്കാരിക ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും രാമായണത്തിനും രാമനും പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇന്തോനേഷ്യയിൽ പോലും അവിടുത്തെ ഭൂരിപക്ഷം എന്നല്ല, അവിടുത്തെ യഥാർത്ഥ മതവിഭാഗം തന്നെ ഇസ്ലാമിക മതവിഭാഗമാണ്. അവിടുത്തെ രാഷ്ട്രം അംഗീകരിച്ച മതവിഭാഗം ഇസ്ലാമികമാണ്. പക്ഷേ അവരുടെ സാംസ്കാരിക പൈതൃകം രാമായണവും രാമനുമാണ്. അവിടുത്തെ എല്ലാ ഔദ്യോഗികമായ കാര്യങ്ങളിലും രാമകഥയുടെയും രാമസ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോ കാര്യങ്ങളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കണം. അവിടുത്തെ കലാരൂപങ്ങളെല്ലാം തന്നെ രാമചരിതങ്ങളാണ്. അപ്പോൾ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനും അപ്പുറം ഒരു ജീവിതധർമ്മത്തെ പകരുന്ന, ജീവിത മൂല്യങ്ങളെ പകരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത തലം എന്ന നിലയിൽ വാൽമീകി അവതരിപ്പിച്ച രാമായണത്തിൻ്റെ പ്രസക്തി ഇങ്ങനെ ഭാരതം മുഴുവൻ, അഖണ്ഡമായ ഭാരതം മുഴുവൻ ഒരുപോലെ വ്യാപിച്ചിരുന്നതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം ഒന്ന് ഉദ്ധരിച്ചത്. അപ്പോൾ ആ നിലയിലുള്ള രാമായണം, ആ രാമായണവുമായി ബന്ധപ്പെട്ട സന്ധ്യനാമം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. ഈ സ്വാധീനം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനെയും ധർമ്മചിന്തയിലേക്ക് എത്തിക്കുവാൻ ശ്രേഷ്ഠമായതാണ് രാമായണവും രാമനും. രാമനെക്കുറിച്ച് പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ രൂപം എന്താണോ അതാണ് രാമൻ. അപ്പോൾ ചോദിക്കും ധർമ്മം എന്താണ്? ഈ ധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും മതസംഹിതയാണോ? അല്ല, ധർമ്മം എന്ന് പറയുന്നത് ജീവിത മൂല്യങ്ങളെ എങ്ങനെയാണോ പിന്തുടരേണ്ടതെന്ന് കാട്ടിത്തന്ന ജീവിത ആചരണ പദ്ധതിയെയാണ് ധർമ്മമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഭദ്രമാക്കി ധരിക്കുന്നത് ധർമ്മം നിലനിൽക്കുന്നതുകൊണ്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പതിപ്പെടുത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചിന്തിക്കേണ്ട, ഒരു വീട്, ഒരു കുടുംബം, ആ കുടുംബം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ആ കുടുംബത്തിൽ പരസ്പര ബഹുമാനം, സ്നേഹം, അതുപോലെ തന്നെ ഓരോരുത്തരും പാലിക്കേണ്ട കർത്തവ്യം, അച്ഛൻ അച്ഛൻ്റേതായ കടമ, അമ്മ അമ്മയുടേതായ കടമ, മക്കൾ മക്കളുടെ കടമ, സഹോദരനും സഹോദരിയും തമ്മിലുള്ള പാരസ്പരികമായ കടമകൾ, കർത്തവ്യങ്ങൾ, ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ കുടുംബം ഭദ്രമായി നിലനിൽക്കുന്നത്. അതിനെയാണ് ധർമ്മം എന്ന് നമുക്ക് പറയാം. ഈ ധർമ്മത്തിൻ്റെ വിശാലമായ രൂപത്തെയാണ്, സമഷ്ടി രൂപത്തെയാണ് നമ്മളിവിടെ ഈ ഒരു വ്യവസ്ഥിതിയിൽ പ്രപഞ്ചധർമ്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പ്രപഞ്ചപരമായ ഒരു ധർമ്മം, ജീവിത ആചരണം ഓരോ സ്ഥലത്തിനനുസരിച്ച് ദേശകാല സമ്പ്രദായത്തിനനുസരിച്ചിട്ട് ആ ജനങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന സത്മൂല്യങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആധ്യാത്മികമായ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയും പരമമായ സത്യം അത് ഈശ്വരനാണ്. ആ പരമമായ സത്യം ഈശ്വരനാകുമ്പോൾ ആ സത്യത്തിൻ്റെ പ്രാക്ടിക്കലിനെയാണ് ധർമ്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സത്യം എന്നത് പരമമായ ഈശ്വരനാണെങ്കിൽ, നന്മയാണെങ്കിൽ, അത് ജീവിതത്തിൽ ആചരിക്കുമ്പോൾ ആ ആചരണ പദ്ധതിയെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ജനതയുടെ ജീവിത മൂല്യങ്ങളെ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന മഹാഭാരതത്തിലെ രണ്ട് പ്രധാന വാക്യങ്ങളുണ്ട്. സത്യം വധ, ധർമ്മം ചര. സത്യം പറയുക, ധർമ്മം ആചരിക്കുക. അപ്പോൾ ധർമ്മം ആചരിക്കേണ്ടതാണ്, സത്യത്തെ പറയണം. അപ്പോൾ ജീവിതത്തെ മാനസികമായും കർമ്മമായും, അപ്പം മാനസികമായതും കർമ്മമായിട്ടുള്ള രണ്ട് വ്യവഹാരങ്ങളിലും നന്മയുടെ അംശമുണ്ടായിരിക്കണമെന്ന് നമ്മുടെ പൂർവികന്മാർ ആഗ്രഹിച്ചു. അപ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. മനനം ചെയ്യുന്നവൻ

മനനാൽ ത്രായതയെ, മനനം കൊണ്ട് ത്രാണം ചെയ്യാൻ കഴിയുന്ന അറിവിനെ ആർജിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വത്തിലെ ആ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന നിലയിലാണ് രാമനെ വാൽമീകി അവതരിപ്പിച്ചത്. കാരണം ഇപ്പം രാമായണത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നാരദ മഹർഷിയുടെ അടുത്ത് വാൽമീകി മഹർഷി ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ്, ഏറ്റവും മര്യാദാ സ്വരൂപനായ ഉത്തമ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് നാരദർ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. 64 ഗുണങ്ങളോടുകൂടി, 64 വിദ്യകളോടുകൂടി പൂർണ്ണതയിലെത്തിയ വളരെ ശാന്തചിത്തനായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മസംയമനം നടത്തി ധർമ്മപാതയിൽ നിൽക്കുന്ന പരിപൂർണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാണ് ശ്രീരാമൻ. അങ്ങനെ ഒരു രാമനെയാണ് വാൽമീകി നമുക്ക് കാട്ടിത്തന്നത്. അപ്പോൾ ആ രാമനിലൂടെ ശരിയായ ജീവിതത്തെ പഠിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോ തലമുറകളും എന്താണ് ജീവിതം, ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം എല്ലാവരും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പലപ്പോഴും അപക്വമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പലപ്പോഴും തെറ്റുകളിലേക്കും ജീവിതത്തിൻ്റെ പരാജയങ്ങളിലേക്കും മയക്കുമരുന്നുകളിലേക്കും ദുശീലങ്ങളിലേക്കുമൊക്കെ ചെന്ന് പതിക്കുമ്പോഴാണ് ഒരു നല്ല ഗുണമുള്ള ഒരു വ്യക്തി സമാജത്തിന് എത്ര കണ്ട് പ്രിയപ്പെട്ടവനായിത്തീരും, അവൻ എത്ര കണ്ട് മാതൃകയായിത്തീരും എന്ന് കാട്ടിത്തരുന്ന രീതിയിൽ രാമൻ ജീവിച്ചു കാണിക്കുന്നു. അപ്പം രാമനെ പിന്തുടരുക എന്നത് ഒരു മതത്തെ പിന്തുടരല്ല, ഒരു സംസ്കാരത്തെ പിന്തുടരലാണ്, ഒരു ധർമ്മത്തെ പിന്തുടരലാണ്. അതിലൂടെ പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഏറ്റവും മൂല്യമുള്ള ജീവിത സംസ്കാരമാണ്. ഞാൻ രാമനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, രാമൻ എന്നിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ദുശീലങ്ങളെ ഒഴിവാക്കുവാനും നല്ല ശീലങ്ങളെ ചേർത്ത് വെക്കുവാനുമാണ് ഒരു ജീവിത പാഠ്യ സമ്പ്രദായമാണ് രാമായണത്തിലൂടെ ആദ്യകാവ്യമെന്ന പുകൽപ്പെറ്റ രാമായണത്തിലൂടെ ആദ്യ കവിയായ വാൽമീകി വരച്ചു കാണിച്ച രാമായണം. ഒരുപക്ഷേ വാൽമീകിയുടെ ജീവിതത്തെ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ രത്നാകരൻ എന്ന ഭാവത്തിൽ നിന്ന് മഹാമനീഷിയായ ആ വാൽമീകിയായി മാറി ചിതൽപ്പുറ്റു ഭേദിച്ചു പുറത്തു വന്നു, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതാണ് വാൽമീകി എന്ന പേരിടുന്നത്. എന്താ ചിതൽപ്പുറ്റ്? അജ്ഞാനമാകുന്ന ചിതല് കൊണ്ട് കാർന്നു തിന്നുന്ന അവസ്ഥയിൽ നിന്ന് ആ മൺപുറ്റിൻ്റെ ഇടയിൽ നിന്ന് അജ്ഞാനമാകുന്ന മൺപുറ്റിനെ ഭേദിച്ച് പുറത്തു വന്നവൻ. അപ്പോൾ അജ്ഞാനമാകുന്ന മൺപുറ്റിനെ ഭേദിച്ച് നമ്മളുമൊക്കെ ജീവിതത്തിൽ പുറത്തു വരണം. നമുക്കും ജീവിതത്തിൽ നിരവധി കർത്തവ്യങ്ങൾ പാലിക്കാനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് ഈശ്വരൻ നൽകിയ വരദാനമാണ്. ആ ജീവനെ നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച് ആ ജീവിതത്തെ നമ്മൾ നാശപരമാക്കി മാറ്റാതെ സമാജത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ മാതൃക കാണിക്കാവുന്ന നല്ല കുടുംബത്തിൻ്റെ ഒരു ഭാവത്തെ ഉയർത്തിക്കാണിക്കാവുന്ന നിലയിലോ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠവൽക്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു അസംസ്കൃത വസ്തുക്കളാണ്. ഈ ലോകത്തിൽ ഏറ്റവും നല്ല മൂല്യവത്തായ മനോഹരമായ വിഗ്രഹമായും ഈ അസംസ്കൃത വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. നേരെ മറിച്ച് വെറുതെ പാഴാക്കി കളയാനും സാധിക്കും. ഇവിടെ നേരെ ഏറ്റവും നല്ല മൂല്യവത്തായ വസ്തുക്കളാക്കി നിർമ്മിക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ആ രാമനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ആ അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളായ നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ച് മൂല്യവത്താക്കി മാറ്റി ലോക സംഗ്രഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ, ജീവിതത്തെ മാതൃകാപൂർണമാക്കി മാറ്റുന്ന നിലയിൽ, നമ്മൾ സാധാരണഗതിയിൽ പറയും ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് പിന്തുടരാൻ, അതുപോലെ ഉദാത്തമായൊരു മാതൃക വേണം നമുക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെ ഉദാത്തമായ ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, അതുപോലെ ഉദാത്തമായ മാതൃക വേണം നമുക്ക് പിന്തുടരാൻ, അങ്ങനെ ഉദാത്തമായ മാതൃകയെ വരച്ചു കാണിച്ചതാണ് രാമനിലൂടെ. അപ്പോൾ രാമനെ അറിയുക എന്നത് ധർമ്മത്തെ അറിയലാണ്, ധർമ്മത്തെ അറിയുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗത്തെ അറിയലാണ്. ശരിയായ മാർഗമേതാണ്, നമ്മൾ സഞ്ചരിക്കുന്നവരാണ് ജീവിതത്തിൽ, അപ്പോൾ ശരിയായ മാർഗമേതാണ്. ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങളിലും എപ്രകാരം വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ ചിന്ത എങ്ങനെയുള്ളതായിരിക്കണം, എടുത്തുചാട്ടങ്ങൾ കൂടാതെ, അവിവേകം കൂടാതെ, ശരിയായ ജ്ഞാനത്തിൽ സമചിത്തതയോടെ, രാമായണത്തിലുടനീളം നമുക്കങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തുടർന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത്തരം ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. വളരെ കൃത്യമായ നിലയിൽ അവിടെ വാൽമീകി അവതരിപ്പിച്ചു. എഴുത്തച്ഛൻ മലയാളക്കരയിൽ ഭക്തിസാന്ദ്രമാക്കി എത്തിച്ച കിളിപ്പാട്ട് രാമായണത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം ഒരൊറ്റ വീക്ഷണമാണ്. ആരാണോ ഇതിലേക്കെത്തുന്നത് അവരെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരി

0: ായ നന്മയിലൂടെ ഈശ്വരനിലേക്ക് എത്തുക എന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. എപ്പോഴാണ് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുന്നത് ചോദിച്ചാൽ നന്മയിലൂടെയാണ്. ഈശ്വരനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബാഹ്യമായ അനുഷ്ഠാനമല്ല, ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ശുദ്ധമായി, ആ മനസ്സ് ശ്രേഷ്ഠമായി മാറുമ്പോൾ ആ ശുദ്ധമായ ഭാവത്തിൽ നിന്ന് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മപ്രേരണയാണ്, ആത്മപ്രചോദനമാണ് അവനവൻ അനുഭവിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ തന്നെ എന്ന സങ്കല്പത്തിൽ നമ്മൾ ചിന്തിച്ചാലും രാമനെ അറിയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂല്യവത്തായ അറിവാണ്. ആ അറിവിലേക്ക് സഞ്ചരിക്കുവാൻ അനുസൂതമായൊരു പ്രവാഹം. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാനദിയിലെത്തി സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ പുണ്യമായിട്ട് മാറും, നമ്മുടെ പാപങ്ങളൊക്കെ മാറുമെന്ന് പറയുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ ഉയരുന്നത് പോലെ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ രാമൻ്റെ ജീവിതത്തിൽ കണ്ട സംഭവവികുലമായ ഓരോ ഭാഗങ്ങളും, അവിടെ ധർമ്മനീതികൾ, കുടുംബധർമ്മത്തെ നമുക്ക് കാണിക്കാം, രാഷ്ട്രത്തിൻ്റെ ദൗത്യത്തെ നമുക്ക് കാണിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ത്യാഗഭാവത്തെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അഹിതമായി വന്നു ചേരുന്നതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വന്നു ചേർന്ന രാജ്യഭരണത്തെ പോലും മാറ്റിവെക്കുന്ന ഭരതനെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ജ്യേഷ്ഠനോടൊപ്പം ആത്മബന്ധമാണ് എനിക്ക് ഏറ്റവും വലുത്, ആ സ്നേഹമാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പല കുടുംബവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് സംഘർഷങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാർ പരസ്പരം പടവെട്ടുന്ന നമ്മൾ കാണുന്നു, മക്കൾ അച്ഛനെ വധിക്കുന്നത് നമ്മൾ കാണുന്നു, അമ്മയെ വെട്ടിക്കൊല്ലുന്ന നമ്മൾ കാണുന്നു. അത്തരമുള്ള ഈ ഒരു ലോകത്ത് അതിനെല്ലാം അപ്പുറം സ്നേഹം കൊണ്ടൊരു വിശാലമായ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാമെന്ന് കാണിച്ച രാമൻ അത് നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു വന്നാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് അത് ഒഴുകിയെത്തിയാൽ, ആ രാമനിലൂടെ ഒരു സുസജ്ജമായ സമാജവും ഒരു കുടുംബ ജീവിത ബന്ധങ്ങളും നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്തരമൊരു സാംസ്കാരികമായ മുന്നേറ്റത്തിന് രാമായണ ചിന്തകളിലൂടെ കടക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ സമയത്ത് എല്ലാവരും രാമായണത്തിലേക്ക് പ്രവേശിക്കണം, രാമനെ അറിയണം. രാമൻ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള വെളിച്ചമാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും, ഇതുവരെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ആശയം അവതരണം അഭിലാഷ് നാരായണൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 എന്ന് വെച്ചാല്
4: എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടോ?

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1 സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC

0: മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
4: അദ്യ ദിനം അഭി ദ്വിതീയ വിഭക്തി പശ്യാമഹ. ഇന്നത്തെ ദിവസവും ദ്വിതീയ വിഭക്തി നമുക്ക് നോക്കാം. രാഘവഹ ഏതം ന ജാനാതി, രാഘവൻ ഇയാളെ അറിയില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. രാഘവഹ ഏതം ന ജാനാതി, രാഘവൻ ഇയാളെ അറിയില്ല. രാഘവൻ ഇയാളെ അറിയില്ല. രാഘവഹ ഏതം ന ജാനാതി. ഗോപിക ഏതാം ദൃഷ്ടവതി, ഗോപിക ഇവളെ കാണുന്നു. ഇപ്പം ഏതം ഏതാം സ്ത്രീലിംഗം പുല്ലിംഗം സ്ത്രീലിംഗം. ഗോപിക ഏതാം ദൃഷ്ടവതി, ഗോപിക ഇവളെ കാണുന്നു. ഗോപിക ഇവളെ കാണുന്നു. ഗോപിക ഏതാം ദൃഷ്ടവതി. അഹം ഏതത് കരോമി വാ, ഞാൻ ഇത് ചെയ്യട്ടോ. അഹം ഏതത് കരോമി വാ, ഞാൻ ഇത് ചെയ്യട്ടോ. ഞാൻ ഇത് ചെയ്യട്ടോ. അഹം ഏതത് കരോമി വാ. ആചാര്യ താൻ കുത്ര നയതി, ആചാര്യൻ അവരെ എവിടേക്ക് നയിക്കുന്നു. അവരെ ആചാര്യ താൻ കുത്ര നയതി, ആചാര്യൻ അവരെ എവിടേക്ക് നയിക്കുന്നു. ആചാര്യൻ അവരെ എവിടേക്ക് നയിക്കുന്നു. ആചാര്യ താൻ കുത്ര നയതി. മാലിനി താഹ ന ജ്ഞാതവതി, മാലിനി അവരെ അറിയുന്നില്ല. മാലിനി അവരെ അറിയുന്നില്ല. മാലിനി താഹ ന ജ്ഞാതവതി, മാലിനി താഹ ന ജ്ഞാതവതി, മാലിനി അവരെ അറിയുന്നില്ല. വയം താനി സ്വീകുർമഹ, ഞങ്ങൾ അതിനെയെല്ലാം സ്വീകരിക്കും. വയം താനി സ്വീകുർമഹ, ഞങ്ങൾ അതിനെയെല്ലാം സ്വീകരിക്കും. ഞങ്ങൾ അതിനെയെല്ലാം സ്വീകരിക്കും. വയം താനി സ്വീകുർമക. അർജുന കാൻ ജിതവാൻ, അർജുനൻ ആരെയൊക്കെ ജയിച്ചു. അർജുന കാൻ ജിതവാൻ, അർജുനൻ ആരെയൊക്കെ ജയിച്ചു. അർജുനൻ ആരെയൊക്കെ ജയിച്ചു. അർജുന കാൻ ജിതവാൻ. ഭവതി കാഹ കവിതാഹ പഠിതവതി, ഭവതി ആരുടെ കവിതകൾ പഠിക്കുന്നു. ഭവതി കാഹ കവിതാഹ പഠിതവതി, ഭവതി ആരുടെ കവിതകൾ പഠിക്കുന്നു. ഭവതി ആരുടെ കവിതകൾ പഠിക്കുന്നു. ഭവതി കാഹ കവിതാ.

0: पठितवती सेवकः कानि प्रक्षालयति वेलकारन् ഏതിനെയൊക്കെ വൃത്തിയാക്കുന്നു സേവകഃ കാനി പ്രക്ഷാളയതി വേലക്കാരൻ ഏതിനെയൊക്കെ വൃത്തിയാക്കുന്നു വേലക്കാരൻ ഏതിനെയൊക്കെ വൃത്തിയാക്കുന്നു സേവകഃ കാനി പ്രക്ഷാളയതി അമല ഭവതഃ പ്രശ്നയതി അമല താങ്കളെ ചോദിച്ചു അമല ഭവതഃ പ്രശ്നയതി അമല താങ്കളെ ചോദിച്ചു അല്ലെങ്കിൽ അന്വേഷിച്ചു അമല താങ്കളെ അന്വേഷിച്ചു അമല ഭവതഃ പ്രക്ഷയതി വയം ഭവതീഹി ന തടയാമഹ ഞങ്ങൾ ഭവതിയെ തല്ലുകയില്ല വയം ഭവതീഹി ന തടയാമഹ ഞങ്ങൾ ഭവതിയെ തല്ലുകയില്ല ഞങ്ങൾ ഭവതിയെ തല്ലുകയില്ല വയം ഭവതീഹി न ताडयामः मम सखी एतान् न उक्तवती एन्दे सखी इवरे कुरिच ഒന്നും പറഞ്ഞില്ല मम सखी एतान् न उक्तवती एन्दे सखी അല്ലേ എൻ്റെ കൂട്ടുകാരി ഇവരെ ഒന്നും പറഞ്ഞില്ല എൻ്റെ സഖി ഇവരെ ഒന്നും പറഞ്ഞില്ല मम सखी एतान् न उक्तवती രമ്യ ഏതാഹ ആഹ്വയതി രമ്യ ഇവരെ വിളിച്ചു രമ്യ ഏതാഹ ആഹ്വയതി മഹാരാജഃ ഏതാനി ബഹു ഇച്ഛതി മഹാരാജാവ് ഇവയെ വളരെ ഇഷ്ടപ്പെടുന്നു മഹാരാജഃ ഏതാനി ബഹു ഇച്ഛതി മഹാരാജാവ് ഇവയെ വളരെ ഇഷ്ടപ്പെടുന്നു മഹാരാജാവ് ഇവയെ വളരെ ഇഷ്ടപ്പെടുന്നു മഹാരാജഃ ഏതാനി ബഹു ഇച്ഛതി മമ അംബ അസ്മാൻ സ്മരതി എൻ്റെ അമ്മ ഞങ്ങളെ സ്മരിക്കുന്നു മമ അംബ അസ്മാൻ സ്മരതി എൻ്റെ അമ്മ ഞങ്ങളെ സ്മരിക്കുന്നു എൻ്റെ അമ്മ ഞങ്ങളെ സ്മരിക്കുന്നു മമ അംബ അസ്മാൻ സ്മരതി മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മംഗളവാസരെ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജയതു സംസ്കൃതം ജയതു ഭാരതം
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജയതു സംസ്കൃതം ജയതു ഭാരതം
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം ആശയം അവതരണം സോമയാജി സാങ്കേതിക സഹായം ശ്യാംദാസ് റേഡിയോ സാന്ത്വനം 90.4 FM ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ.

0: പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763.
5: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize $25,000, 2nd prize $5,000, 3rd prize $3,000, 4th prize $2,000, 5th prize $1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212168.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
13: ചരിത്രത്തിൽ ഇന്ന് July 17. ഇന്ന് ലോക ഇമോജി ദിനം. 2014 മുതൽ എല്ലാ വർഷവും July 17 ലോക ഇമോജി ദിനമായി ആചരിക്കുന്നു. ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ഒരു ആശയത്തെയോ വികാരത്തെയോ പ്രതിനിധീകരിക്കുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. July 1999 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായതും തമിഴ്നാടിന്റെ തലസ്ഥാനമായ മദ്രാസ് ചെന്നൈ എന്ന് അറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ചതും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ രാജ്യത്തെ സ്ത്രീകൾ യോഗ്യരാണെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു July 17 ആയിരുന്നു. July 17 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 17. കൊല്ലവർഷം 1999 ഇന്നേ ദിവസമായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായത്. അതായത് 1924 July 17 ആ വെള്ളപ്പൊക്കം. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാടിന്റെ തലസ്ഥാനമായ മദ്രാസ് ഇനി മുതൽ ചെന്നൈ എന്ന് അറിയപ്പെടുമെന്ന് മുഖ്യമന്ത്രി എം കരുണാനിധി പ്രഖ്യാപിച്ചത് 1996 July 17.

0: 2006 ജൂലൈ 17-നായിരുന്നു ഡിസ്കവറി ബഹിരാകാശ പേടകം അതിന്റെ 13 ദിവസത്തെ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി. ഫ്ലോറിഡയിലെ കേപ് കനാവറിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ സുരക്ഷിതമായി എത്തിയത്. ഖാസി തലവനും രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളുമായിരുന്ന യു ടി റോഡ് സിംഗ് സയും അന്തരിച്ചത് ഇന്നേ ദിവസമായിരുന്നു. ബ്രിട്ടീഷ് തടവിലിരിക്കെ 1835 ജൂലൈ 17-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കർക്കിടക മാസത്തിനോടനുബന്ധിച്ചുള്ള രാമായണ പാരായണം.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
3: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ

0: തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
1: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: 35 കോടി രൂപ ചിലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
1: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151 നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് September 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്

0: പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Hello dear friends and welcome to another edition of Reading Room. I am your host Preeta Sugathan. I am glad that you have joined with me in the Reading Room. And before I present today's selection, I want to say something in general about literature. Every reader has a favorite literary form. Some lose themselves in novels. Some are fascinated by short stories. Others enjoy biographies, essays, or plays. As for me, I have always had a special affection for poetry. There is something extraordinary about a poem. In just a few carefully chosen words, it can express emotions that pages of prose sometimes cannot. A good poem doesn't merely tell us something. It stays with us, echoing in our thoughts long after we have finished reading it. I know many of you share that love for poetry, and today's episode is especially for you. The poem I have chosen today is The Raven, written by the great American poet and writer Edgar Allan Poe. Poe occupies a unique place in English literature. He was a poet, a short story writer, and a literary critic, remembered especially for his tales of mystery and macabre. Many even regard him as one of the pioneers of modern detective story and master of gothic fiction and horror. But beyond all these titles, Poe possessed an extraordinary ability to explore the hidden corners of the human mind: loneliness, fear, memory, love, loss. These emotions appear again and again in his writing, not as abstract ideas, but as deeply felt human experiences. Published in 1845, The Raven brought Edgar Allan Poe worldwide recognition. Nearly 2

കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക

0: സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: साथियों, हमारे नए रेलवे स्टेशन व्यापार कारोबार का भी माध्यम बन रहे हैं. यहाँ जो लोकल कारीगर है, विश्वकर्मा साथी है, महिलाओं के सेल्फ हेल्प ग्रुप्स हैं, उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है. और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
0: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായിക

0: രാജ്യത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് എൽഒ എ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞ ആഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
0: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 440,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർ.ജെ. ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിര. വയലിൻ തന്ത്രികളിലൂടെ ഹൃദയസ്പർശിയായ സംഗീതം സൃഷ്ടിക്കുന്ന ഒരു യുവകലാകാരിയാണ് എന്നോടൊപ്പം ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ വേദി അലങ്കരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. സംഗീതത്തോടുള്ള 10 വർഷത്തിലേറെ നീളുന്ന ആത്മബന്ധവും നിരവധി പുരസ്കാരങ്ങളിലൂടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന യുവ കലാകാരി വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു വയലിനിസ്റ്റ് ശ്രേയ.

0: ഒരു പെർഫോമൻസ് എന്നതിലുപരി ഒരു സംഗീത അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ശ്രേയ ഈ ഒരു സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ വേദി അലങ്കരിക്കാൻ വേണ്ടി എത്തിയതിൽ. അപ്പൊ ഒരിക്കൽ കൂടി ശ്രേയക്കുട്ടിയെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: അതെ, അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ? ആദ്യം തന്നെ സംസാരം എന്നതിലുപരി ആ വയലിന്റെ ആ ഒരു തന്ത്രികൾ മീട്ടിയപ്പോ തന്നെ ഞാൻ മൊത്തത്തില് ബ്ലാങ്ക് ആയി പോയി. അപ്പൊ എന്താണ് ഈ ഒരു വേദി അലങ്കരിക്കുമ്പോ ആദ്യം ശ്രേയക്ക് പറയാനുള്ളത്?
1: ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതില്.
0: അപ്പൊ ശ്രേയ, ആദ്യം തന്നെ ശ്രേയോട് എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ഒരു ജേണി എന്ന് പറയുന്നത് 10 വർഷത്തിലധികമായി അല്ലെ വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതിന്റെ ഈ ലോകത്തേക്ക് ആദ്യമായിട്ട് ചുവട് വെച്ചത്, അപ്പൊ ആ ഒരു ഓർമ്മ തീർച്ചയായും ശ്രേയക്ക് കാണുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ആ തുടക്കം എങ്ങനെയായിരുന്നു?
1: ഞാൻ ആദ്യമേ തന്നെ വയലിനായിട്ട് പ്രാക്ടീസ് തുടങ്ങിയതൊന്നുമല്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള പ്രണവം മ്യൂസിക് സ്കൂളിലാണ് ഞാൻ തുടങ്ങുന്നത്. പ്രണവം മധു സാറും സാറിൻ്റെ വൈഫ് ഷീല ടീച്ചറുമാണ് ഞാൻ മ്യൂസിക് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു. അത് കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ മ്യൂസിക് ടീച്ചർ തന്നെ അവിടെ വീണ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണം എന്നൊക്കെ വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ അവര് ടീച്ചറിനോട് ചോദിച്ചു, മോളെ ഒന്ന് വീണ പഠിപ്പിക്കണം, ഇൻസ്ട്രുമെന്റ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ 1-ാം ക്ലാസ്സിലോ 2-ാം

0: ഒരു യൂട്യൂബോ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് വീണയാണ്. പിന്നെ വയലിൻ അങ്ങനെ അധികം ആരും പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. പിന്നെ കുറെ കഴിഞ്ഞു യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ പതിയെ പതിയാണ് ഞാൻ വയലിൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി.
1: അതെ, അപ്പോൾ ഒരു ഹോബി എന്നതിൽ ഉപരി വളരെ സ്നേഹത്തോടു കൂടി വയലിൻ ഒരു പാഷനായിട്ട് തന്നെ ശ്രേയ കൊണ്ടുപോവുകയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു 10 വർഷത്തെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ്, അതായത് ഇപ്പൊ നീറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ശ്രേയ. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടും പറയുന്നത് പഠനത്തിനൊപ്പം തന്നെ ഇതുപോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇൻസ്ട്രുമെന്റ്സിൽ തന്നെ ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നാണ് വയലിൻ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ?
0: അതെ
1: അതെ. അപ്പൊ തീർച്ചയായും അതിന്റെ ആ ഒരു യാത്രയിൽ ഇങ്ങനെ വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊക്കെ പുരസ്കാരങ്ങളാണ് ശ്രേയക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്?
0: പ്രധാനമായിട്ടും സ്കൂളിലെ കോമ്പറ്റീഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ തുടങ്ങുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്, കൊല്ലം സഹോദയയിലും സ്കൂളിലും ഒക്കെ. പിന്നെ അതുപോലെ പ്രധാനമായിട്ടും കൊല്ലം സഹോദയ തന്നെയാണ്. കൊല്ലം സഹോദയയിൽ കഴിഞ്ഞ മൂന്ന് വർഷം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 3 വർഷം തന്നെ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഒരു തവണ ഫസ്റ്റ് ഞാൻ 10th പഠിക്കുമ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ ബി ഗ്രേഡ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ 2 വർഷം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കോവിഡിന്റെ ടൈമിൽ ഒരു ഓൺലൈൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, മലയാള മനോരമയുടെ ആട്ടം പാട്ട് എന്ന് പറയുന്നത്. അതിന് എന്റെ ടീച്ചർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതിന് എനിക്ക് 2nd പൊസിഷൻ കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ.
1: അതെ, അപ്പൊ അങ്ങനെ പുരസ്കാരങ്ങളും അനവധിയാണ്. പക്ഷെ എങ്കിലും മറ്റൊരു വേദിയിൽ നമ്മൾ പങ്കിടുന്ന ടൈമിൽ അതിന്റെ ഒരു റെസ്പോൺസ് ആണല്ലോ, അപ്പൊ അവര് നൽകുന്ന ഒരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം പേരന്റ്സ് ആണ്, അതാണ് ഏറ്റവും വലുതായിട്ട് ശ്രേയക്ക് നിലനിൽക്കുന്നത്. അപ്പൊ പുരസ്കാരങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വയലിനിസ്റ്റ് ആയിട്ട് ശ്രേയ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ?
0: അതെ, സ്റ്റഡീസിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്
1: ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഇപ്പൊ വായിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു രാഗമോ അല്ലെങ്കിൽ കീർത്തനോ ഏതായിരിക്കും ശ്രേയ?
0: ടഫ് എന്ന് പറയുമ്പോൾ എല്ലാം ആദ്യം പഠിക്കുമ്പോൾ ടഫാണ്, പിന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് അതിനായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ പഠിക്കുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിന്ദോളം രാഗം, അത് ഫിംഗറിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അധികം പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. എങ്കിലും അതിൻ്റെ സമയമൊക്കെ അനുസരിച്ച് ആ രാഗം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രാഗമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള രാഗം.
1: അതെ, അപ്പൊ വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രേയ ഏത് രാഗത്തിലായിരിക്കും വായിച്ചിട്ടുള്ളത്?
0: ഹംസധ്വനി ആയിരിക്കും. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ മിക്കവാറും കീർത്തനങ്ങളൊക്കെ ഹംസധ്വനിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതായിരിക്കും
1: നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു കീർത്തനം നമുക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ?
0: സിംഹേന്ദ്ര മധ്യമം രാഗത്തിലെ ഒരു കീർത്തനത്തിന്റെ പല്ലവി വായിക്കും.

0: വയലിന്റെ ഒക്കെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, വളരെ ശാന്തമായിട്ടൊക്കെ ഇങ്ങനെ അല്ലേ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ കാം ആയിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വയലിന്റെ ശബ്ദം കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രേയ തന്നെ വയലിൻ വായിക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് തോന്നുന്നത്?
1: വയലിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ സമാധാനം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എക്സാംസിന്റെ ഇടയിലൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഇടയ്ക്ക് വയലിനൊക്കെ വായിക്കുമ്പോൾ ആ ടെൻഷനൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ്ഡ് ആവും. പക്ഷേ ചില സമയത്ത് കോമ്പറ്റീഷൻ്റെ ഒക്കെ സമയത്ത് വയലിൻ വായിക്കുമ്പോൾ ടെൻഷനൊക്കെയാണ്, പിന്നെ ഒരു വെപ്രാളവും ഒക്കെ ഉണ്ടാവാറുണ്ട്.
0: അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ശ്രേയ ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഹാൻഡിൽ ചെയ്യുക, കോമ്പറ്റീഷൻസിനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമേ ടെൻഷൻ ഉണ്ടാവും, എങ്ങനെ വായിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ കുറച്ച് ആ സ്റ്റേജിൽ കയറി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ടെൻഷനൊക്കെ അങ്ങ് മാറാറുണ്ട്. പിന്നെ

0: എനിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ റിലാക്സ്ഡ് ആണെങ്കിലും എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ഞാൻ വയലിൻ വായിച്ചു തുടങ്ങിയാൽ പിന്നെ ചിരിക്കേയില്ല. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അത് എന്റെ ഒരു റിയാക്ഷൻ ആണ്.
1: പക്ഷേങ്കിലും വയലിൻ വായിക്കുന്ന സമയത്ത് അങ്ങനെ പേടിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ കൂളായിട്ട് ഇത്രയും വേദികളൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയമൊന്നും വായിക്കുന്ന സമയത്തില്ല. വളരെ ആസ്വദിച്ചാണ് ശ്രേയ വായിക്കുന്നത് അല്ലേ?
0: വയലിൻ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റേജിലോട്ട് കയറാൻ നേരത്തെ ഒരു ടെൻഷനൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾക്കാരുടെ റിയാക്ഷനും ഒരു ഹാപ്പി ആണെന്നൊക്കെ കാണുമ്പോൾ പിന്നെ വായിച്ചു തുടങ്ങുമ്പോൾ അങ്ങ് ഓക്കെ ആവും.
1: അതെ. അപ്പൊ ഈ വയലിൻ വായിക്കുന്ന അത് ഇങ്ങനെ സ്റ്റേജിന്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന ആളുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഫീലൊക്കെ അതൊക്കെ കാണുമ്പോൾ എന്താണ് ശ്രേയക്ക് തോന്നുന്നത്?
0: സന്തോഷമാണ് തോന്നുന്നത്. മെയിൻലി ഇപ്പൊ ഒരു സ്റ്റേജിൽ വായിക്കുമ്പോൾ ആൾക്കാരത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സന്തോഷമാണ്.
1: തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. അപ്പൊ വയലിൻ തുടരുക അല്ലെ? അത്രയും എന്തോ നല്ലൊരു കലാവൈഭവമുള്ള ഒരു കുട്ടി തന്നെയാണ് ശ്രേയ. അപ്പൊ അത് വായിക്കുമ്പോ തന്നെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, ഒരു എന്താ പറയാ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഗീത അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ടവരും അത് അങ്ങനെ തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രേയ, ഇപ്പൊ നേരത്തെ തന്നെ വയലിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ശാന്തമായിട്ടുള്ള വളരെ എത്ര ഒരു സമ്മർദ്ദത്തിലാണെങ്കിലും നമുക്ക് വളരെ കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കാൻ വയലിന്റെ ആ ഒരു തന്ത്രികൾ കൊണ്ട് സാധിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഈ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൊരു കേട്ടറിവാണ് ശരിയാണോ എന്ന് അറിയില്ല, ഈ വയലിൻ വായിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ കുറച്ച് അച്ചടക്കവും ക്ഷമയും ഒക്കെ ഉണ്ട്, ഒരു നീറ്റ്നെസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ?
0: അങ്ങനെ വയലിൻ വായിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര നീറ്റ്നെസ് അങ്ങനെയൊന്നും അല്ല, സാധാരണ
1: നോർമലാണ് അല്ലെ. എങ്കിലും അച്ചടക്കവും ക്ഷമയൊക്കെ കൂടുതലാണ് എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ?
0: ഓരോ കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യാനും ഭയങ്കര മൈന്യൂട്ടായിട്ട് വാച്ച് ചെയ്യാനും ഒക്കെ വയലിൻ സഹായിക്കും. കാരണം ഓരോ നോട്ട്സും നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് നോക്കുന്നത് കൊണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ സഹായിക്കുന്നുണ്ട്.
1: അതെ അല്ലേ. അപ്പൊ എങ്കിലും ഞാൻ ഇങ്ങനെ ശ്രേയ കാണുമ്പോ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു കുട്ടിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ അതാ ചോദിച്ചത്, അങ്ങനെയാണോ വയലിൻ പഠിക്കുന്ന കുട്ടികളെല്ലാം, അല്ലെ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രുമെന്റ്സ് വീണ വയലിൻ അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ചിട്ടകൾ ഉണ്ട് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്റെ കേട്ടറിവ് തന്നെ ആണോ അതോ സത്യമാണോ എന്ന് അറിയാനാണ് ചോദിച്ചത്. അപ്പൊ ശ്രേയ, ഇപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, എങ്കിലും ഈ ഒരു സ്റ്റാർട്ട് തൊട്ട് ഈ ഒരു പഠനത്തിനൊപ്പം തന്നെ വയലിൻ പഠിക്കുക, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുക, പഠനവും അല്ലെ പാഷനും സംഗീതവും ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് തീർച്ചയായും പേരൻസിന്റെ ഒരു സപ്പോർട്ട് വേണം അല്ലെ, അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ പേരൻസിനെ പറ്റി ശ്രേയക്ക് പറയാം.
0: പേരൻസ് ആണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യമേ ഞാൻ വയലിൻ പഠിക്കുമ്പോൾ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് പഠിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അമ്മ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നാലും അമ്മ ഇങ്ങനെ നിർബന്ധിച്ചിരുത്തി വയലിൻ വായിപ്പിക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, അവൾ വായിച്ചില്ലെങ്കിൽ തല്ലിക്കോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടും. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമവും ഞായറാഴ്ച ക്ലാസ്സിന് പോകാൻ ഭയങ്കര പേടി, കരച്ചിൽ, അങ്ങനെ എത്രയോ തവണ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോഴും എന്നെ നിർബന്ധിച്ച് വലിച്ച് അവിടെ കൊണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് എന്നെ അങ്ങനെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് പഠിക്കത്തില്ലായിരുന്നു. ഞാൻ അന്നേ ഇത് നിർത്തിപ്പോയേനെ. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പപ്പ എനിക്ക് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ വരെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പോൾ സ്റ്റേറ്റിനൊക്കെ പാലക്കാട്, എറണാകുളം അങ്ങനെയൊക്കെ പോകാൻ നേരത്തും എവിടെ ആണെങ്കിലും എന്നെ കൊണ്ടുപോകാൻ അവർ റെഡിയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവരാനാണെങ്കിലും ഒരു ദിവസം ലീവൊക്കെ എടുത്ത് വരാനൊക്കെ അവർ ഒരു മനസ്സുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഹെൽപ്പ്.
1: അതെ, അത് അത് തന്നെയാണ് ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ പേരൻസ് വളരെ സപ്പോർട്ടീവായിട്ട് തുടരുകയാണ്. നേരത്തെ ശ്രേയ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്, പേരൻസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിടാതെ അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ്. പക്ഷെ അതുകൊണ്ടും ചില ഗുണങ്ങളുണ്ട് എന്ന് ശ്രേയ പറയാണ്. നമ്മുടെ പേരൻസ് നമ്മളെ ഫോഴ്സ് ചെയ്ത് ഇന്നത് പഠിക്കും ഇന്നത് പഠിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടാണ്, പിന്നീട് അവരുടെ അടുത്ത് നമുക്കൊരു താങ്ക്ഫുൾ തോന്നാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ശ്രേയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പേരൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രേയ ഇപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അന്ന് ഞായറാഴ്ചകളിൽ ഒരു ഒഴിവ് കിട്ടാതെ പറഞ്ഞു വിട്ടതൊക്കെ നല്ലതായി എന്ന് ശ്രേയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ കാണും അല്ലെ. അപ്പൊ അവർ കേൾക്കുക, എന്തെങ്കിലും പേരൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇതാ ശ്രേയ ചേച്ചിതാ ഇവിടെ വളരെ സ്റ്റാർ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കാരണം അങ്ങനെ പേരൻസ് കൂടെ തന്നെ നിന്നതാണ് എന്നാണ് ശ്രേയ പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് പറഞ്ഞോളൂ ശ്രേയ.
0: എൻ്റെ പപ്പയുടെ പേര് ദീപു എന്നാണ്, അമ്മ നിഷ.
1: അതെ. അപ്പോൾ ശ്രേയ 10 വർഷത്തെ ഒരു യാത്രയാണ് വയലിൻ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നത് ആരാണ് ശ്രേയ?
0: സിന്ധു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ടീച്ചറാണ് എനിക്ക് ആദ്യം മുതലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ കോമ്പറ്റീഷൻസിനും അത്രയും ഇൻവോൾവ് ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ടീച്ചറിന് വീട്ടിൽ ചെന്ന് അങ്ങനെ ഇരുന്ന്

0: പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽപ്പാണ്. ടീച്ചറല്ലാതെ വേറൊരു ആളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പഠിക്കത്തില്ലായിരുന്നു. ടീച്ചർ എന്നെ നിർബന്ധിച്ച് അങ്ങനെയേ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത്.
1: യെസ്, അപ്പോൾ അങ്ങനെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രേയയുടെ ഒരു ഒരു ഹൈലൈറ്റ്, ഒരു ലക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ തുടരുക ശ്രേയ. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ വായിക്കാൻ, ഇപ്പോൾ പുതിയ പാട്ടുകൾ കേൾക്കുമ്പോഴും പഴയ പാട്ടുകൾ കേൾക്കുമ്പോഴും ഒക്കെ ഇതെനിക്ക് വയലിൽ വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതായിരിക്കും സിനിമ ഗാനങ്ങളിൽ?
0: ഞാൻ പറഞ്ഞല്ലോ, ലോക്ക്ഡൗൺ ഒക്കെ സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് ക്ലാസിക്കൽ അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് പല സോങ്സും വായിക്കാൻ പറ്റും, ശ്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വായിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സോങ്ങാണ് മേരെ ഡോൾന, ഞാൻ ഇവിടെ ആദ്യം വായിച്ചത്. അപ്പോൾ അത് കുറേ രണ്ട് മൂന്ന് വർഷം ഞാനിങ്ങനെ ശ്രമിച്ചിട്ടാണ് അത് ഫുള്ള് പഠിച്ച് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയത്. ആൻഡ് ഇപ്പോൾ എനിക്ക് രാമഗത ഗാനലയം എന്നൊരു സോങ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറേ നാളായിട്ട് അതിങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്കെടുത്ത് വെച്ച് പഠിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ പതിയെ പതിയെ അത് കേട്ട് ഇങ്ങനെ പ്രോസസ്സിലാണ് അത് പഠിക്കുന്ന പ്രോസസ്സ്.
1: അതെ അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ശ്രേയയ്ക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു മലയാള സിനിമ ഗാനം ഒന്ന് പ്ലേ ചെയ്യാമോ?
0: ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോങ്.
1: ഓക്കെ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ വേദി വളരെ മനോഹരമായി അലങ്കരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രേയാണ്, വയലിനിസ്റ്റ് ആയിട്ടുള്ള ശ്രേയ. ഒരിക്കൽ കൂടി നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലൂടെ, ആ ഒരു വയലിൻ ശ്രേയ വായിക്കുന്ന ടൈമിൽ വേറൊരു അനുഭവമാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇപ്പം സംസാരിക്കുന്ന ശ്രേയ വളരെ ശാന്തമായിട്ട് കാമായിട്ടെല്ലാം ചെയ്യുമെങ്കിലും പെർഫോമൻസ് എത്തുമ്പോൾ ഒരു പുലിക്കുട്ടിയെ പോലെ ശ്രേയ മാറുകയാണ്. അത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ശ്രേയ ചെറിയ കാലഘട്ടത്തിൽ, അതായത് കുഞ്ഞായിരുന്ന ടൈമിൽ, ശ്രേയ പറഞ്ഞു വീട്ടിൽ വളരെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ളത്. അപ്പൊ ഇന്ന് എത്തി നിൽക്കുന്ന ശ്രേയക്ക് ആ ഒരു കുഞ്ഞു ശ്രേയോട് അന്ന് ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് പറയുന്ന ആ ഒരു ശ്രേയ തിരികെ കാണുവാണെങ്കിൽ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറില്ലേ, ആ കുട്ടി ശ്രേയോട് എന്തായിരിക്കും പറയാനുള്ളത്?
2: ശരിക്കും അന്നത്തെ എന്നോട് ഇപ്പൊ എനിക്ക് വയലിൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതൊരു സർപ്രൈസ് ആയിരിക്കും. കാരണം ഞാൻ ഒരുപാട് പേടിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് വയലിൻ. അത് എനിക്കിപ്പോ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് മാറിയിട്ടുള്ളത് ഒരു സർപ്രൈസ് ആണ്. പിന്നെ അന്ന് കൊണ്ട അടിയൊക്കെ ഇതിനു വേണ്ടിയാണെന്ന് അറിയുമ്പോ ഒരു സന്തോഷമാണ്.
1: അതെ. അപ്പൊ കുഞ്ഞു ശ്രേയോട് പറയാണ്, സാരയില്ല, കുറച്ചാളാവുമ്പോ വലിയൊരു ലെവലിലേക്ക് എത്തും, ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ അതിപ്പോ ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ശ്രേയ. അപ്പൊ അങ്ങനെ ഈ പഠനത്തിന്റെ കാര്യം പറയുമ്പോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയലിൻ എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ പഠനം, അല്ലെങ്കിൽ ഈ പരിശീലനത്തിന് വേണ്ടി എത്ര സമയമാണ് എടുക്കുന്നത്?
2: ആദ്യമേ തന്നെ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ബേസിക്സാ പഠിക്കുക, വരിശകൾ. അപ്പോ ടീച്ചർ പറഞ്ഞിട്ടുള്ളതും തന്നെ അരമണിക്കൂർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ ഒക്കെ അരമണിക്കൂർ കൃത്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വർണ്ണം കീർത്തനമൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോഴത്തേക്കും ടീച്ചർ പറയാറുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് ആ പ്രാക്ടീസ് ചെയ്ത ടൈം ഗ്രൂപ്പിലിടണമെന്ന് പറയും. അങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബേസിക് കിട്ടിയതാണ് എനിക്കൊരു ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്ക് എക്സാംസ് ഒക്കെ ആയിട്ട് ഒരുപാട് ടൈമിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് അങ്ങനെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഫ്രീ ആവുന്ന ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ രണ്ട് മണിക്കൂർ എനിക്ക് അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യും.
1: അതെ. അപ്പോൾ ഈ ഫിംഗർ പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ച് പാടുള്ളൊരു കാര്യമാണല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്നത് ശ്രേയ?
2: അത് എല്ലാത്തിനും പ്രാക്ടീസ് തന്നെയാണ് കാര്യം. വരിശകളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയാണ് നമുക്കൊരു നമ്മളിങ്ങനെ ഭയങ്കര ഇന്റൻഷനലി വെക്കാതെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വരും. അത് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരും.
1: അതെ. എന്താണെങ്കിലും ഒരു പ്രാക്ടീസിന്റെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ശ്രേയ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രേയ ആദ്യമായിട്ട്, ഇപ്പൊ ശ്രേയ ചെറുതായിരുന്നപ്പോ പിന്നീട് എന്താ പറയാ, ഒരു വേദി നല്ല രീതിയിൽ അലങ്കരിച്ച ഫസ്റ്റ് ഒരു വേദി ശ്രേയക്ക് ഓർമ്മ കാണുമായിരിക്കും?
2: ഫസ്റ്റ് ഞാൻ വളരെ ചെറുതായിരുന്നു, എനിക്ക് അത്രയും ഓർമ്മയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെയുള്ള കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വയലിൻ സ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒരു സോങ് ഒക്കെ വായിക്കുന്നതായിരുന്നു. ബേസിക്സ് ഒക്കെ തന്നെ വായിച്ചോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല, എങ്കിലും ഞാൻ എപ്പോഴോ അവിടെ ആ സ്റ്റേജിൽ ഇങ്ങനെ രാര വേണു എന്ന ഒരു ഗാനം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് വരുത്തി അങ്ങനെ ടീച്ചർ പതുക്കെ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞു തരുന്നു. അതൊക്കെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല.
1: അതെ. അപ്പൊ ആദ്യമായിട്ട് ഒരു പ്രചോദനം എന്ന രീതിയിലാണെങ്കിലും നന്നായിട്ട് ചെയ്തു, ആ ഒരു രീതിയിൽ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടിയത് ഏതൊരു വേദിയിലായിരുന്നു?

0: ആയിരിക്കും.
1: എനിക്ക് തോന്നുന്നു അത് കോമ്പറ്റീഷൻസിലായിരിക്കും കൂടുതൽ. കാരണം ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത് ഈ കോമ്പറ്റീഷൻസിനൊക്കെ. അപ്പോൾ വേറെ സ്കൂളിലൊക്കെ പോയി ഒട്ടും അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ വായിക്കുമ്പോൾ അവർ വായിച്ചു കഴിഞ്ഞിട്ട് ആ കൊള്ളാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതാണൊരു സന്തോഷം. പിന്നെ അവിടുത്തെ ജഡ്ജസ് ഒക്കെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്.
0: യെസ്, തീർച്ചയായും. അപ്പോൾ കർണാടക സംഗീതമാണോ അതോ സിനിമാ ഗാനങ്ങളാണോ കൂടുതലും ശ്രേയയ്ക്ക് വായിക്കാൻ ഇഷ്ടം?
1: എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ക്ലാസിക്കൽ മ്യൂസിക് വായിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. പിന്നെ ഫിലിം സോങ്സ് ആണെങ്കിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക, കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇത് ഒന്ന് വായിച്ചു തരുമെന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? സിനിമാ ഗാനങ്ങളായിരിക്കും അല്ലേ?
1: അതെ, സിനിമാ ഗാനങ്ങൾ.
0: അതെ. അപ്പോൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ എങ്ങനെയാണ് ശ്രേയ? ശ്രേയ വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ആണ്. അങ്ങനെ ഒരു സ്റ്റേജ് ആണോ അതോ നോർമൽ ആയിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നോർമൽ ആണ് അങ്ങനെയാണോ?
1: അങ്ങനെ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല. പിന്നെ കോമ്പറ്റീഷൻസ് വയലിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്ന് വായിക്കൂ എന്നൊക്കെ പറയും.
0: അതെ. അപ്പൊ സ്കൂളിലൊക്കെ വയലിനുമായിട്ട് ചെല്ലുമ്പോൾ ഇതൊന്ന് വായിക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ അവര് ഈ പാട്ടൊന്ന് വായിക്കണം എന്ന് പറയുന്ന ഏതായിരിക്കും പാട്ട്?
1: ഏറ്റവും കൂടുതൽ പറയാറുള്ളത് മേരി ഡോളിന എന്ന സോങ് ആണ്. പിന്നെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഒന്നാം കിളി രണ്ടാം കിളി എന്ന സോങ്, അത് ഭയങ്കര ഇഷ്ടമാണ്, അത് വായിക്കണം എന്നൊക്കെ പറയാറുണ്ട്.
0: അപ്പൊ നമ്മുടെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ ഒരു പാട്ടൊന്ന് വായിക്കാമോ?

0: എന്ത് രസാണ് ശ്രേ ആ ഒരു പാട്ട്. അതിന്റെ വരികളും അല്ലെങ്കിൽ അതിന്റെ സംഗീതം എല്ലാം വേറെ രീതിയിൽ ഞാൻ മറന്നിട്ട് ആ വയലിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പാട്ടിന്റെ എന്തോ ഒരു ത്രെഡ് അല്ലെങ്കിൽ ആ ഒരു ഭംഗി ഇങ്ങനെ നിലനിൽക്കുന്നുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് തന്നെ പാടണമെന്ന് പറയുന്നെന്ന് തോന്നുന്നു. പക്ഷേ അതിമനോഹരായിട്ടാണ് അത് വായിച്ചിരിക്കുന്നത്. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ ശ്രേയ കാണുവാണെങ്കിൽ ചിലപ്പോ ഈ പാട്ടായിരിക്കും ഒന്നുകൂടെ ഒന്ന് പാടാമോ എന്ന് തോന്നുന്നു. അത്ര മനോഹരമായിട്ടാണ് ശ്രേയ അത് വായിച്ചിരിക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ശ്രേയ, അത് മനോഹരമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. പക്ഷെ ശ്രേയ എപ്പോഴും വളരെ കൂളായിട്ടാണ് ശ്രേയ ഇത് വായിച്ചു കഴിയുമ്പോഴും ആ ഓക്കെ എന്ന രീതിയിലാണ് ശരിക്കുന്നത്. പക്ഷെ ആ ഒരു വയലിന്റെ തന്ത്രി ഉപയോഗിക്കുമ്പോൾ അതിനൊരു വേറൊരു മുഖമാണ് കാണാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിന്റെ കാര്യങ്ങളും സ്കൂളിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ എത്രമാത്രം സപ്പോർട്ടീവാണ് ഇപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ ഈ പഠനവുമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പല സമയത്ത് നമുക്ക് ക്ലാസ് കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന വേദികളിൽ പോകണമെങ്കിൽ ഇത്ര ഷെഡ്യൂളിംഗ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ടീച്ചേഴ്സ് എത്രമാത്രം സപ്പോർട്ടീവാണ് ഇതിൽ?
1: പ്രോഗ്രാംസിനൊന്നും അധികം അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യേണ്ട സാഹചര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സ്കൂളില്. പ്രാക്ടീസിനൊക്കെ ആണെങ്കിലും ഫ്രീ ഉള്ള ടൈമിലൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ മിസ്സായാലും അത് കഴിയുമ്പോഴൊക്കെ വന്ന് ഡൗട്ട് ചോദിക്കാൻ ഫ്രീ ആണ്. അപ്പൊ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഇപ്പൊ വേണമെങ്കിൽ വാട്സാപ്പിൽ വേണമെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സൊക്കെ. പിന്നെ മ്യൂസിക്കിനാണെങ്കിലും ഞാൻ 10th-ലും 12th-ലും ഉൾപ്പെടെ ഞാൻ സ്റ്റേറ്റിന് വരെ പോയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ട്, ചില ദിവസം ആബ്സെന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവാണ്, അതിനൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ടീച്ചേഴ്സൊക്കെ എല്ലാ കാര്യത്തിലും ഒരുപാട് സപ്പോർട്ടീവാണ്. അവിടുത്തെ മാനേജ്മെന്റ് ഫാദറും ഒക്കെ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ അവിടുത്തെ കൗൺസിൽ ഉണ്ടായിരുന്നു, അപ്പോൾ കൗൺസിലിൽ ഞാൻ ആർട്ട് സെക്രട്ടറി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ 12th-ലാണെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നതിനൊന്നും അവരൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല.
0: അതെ, എനിക്ക് തോന്നുന്നു ഒരു മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ എന്ന രീതിയിൽ ഓക്കെ എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുകയാണോ?
1: അങ്ങനെ.
0: അതെ, അപ്പൊ എങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ ഏറ്റവും ഒരു നമ്മളെ സ്വപ്നവേദി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശ്രേയക്ക് അങ്ങനെ ഒരു വേദി അലങ്കരിക്കണമെങ്കിൽ ഏത് വേദി ആയിരിക്കും ശ്രേയുടെ ഒരു സ്വപ്നത്തിലുള്ളത്?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നും

0: എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൂടുതൽ പെർഫോം ചെയ്യാനാണ് ആഗ്രഹം. ഈ ഓഡിയൻസ് ഒക്കെ സ്റ്റേജിൽ, ഓഡിയൻസ് ഒരുപാട് ഓഡിയൻസ് ഉള്ള സ്റ്റേജിലൊക്കെ നിന്ന് ഒരു പെർഫോം ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ സയൻസ് ആയിരുന്നു, അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലോട്ട് പോയാലും പാഷനായിട്ടും പെർഫോം ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്.
1: അതെ, അപ്പോൾ ഈ പഠനവും അല്ലെങ്കിൽ ഒരു ജോലി എന്നതിൽ പുറമെ ഒരു പാഷൻ എന്ന രീതിയിൽ വയലിൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയയ്ക്ക് പ്രത്യേകിച്ചും ഒരു വേദിയെന്നില്ല, പക്ഷെ ഓഡിയൻസിൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവർ ഗ്രൂം ചെയ്യുന്ന, അല്ലേ, ശ്രേയ അത്ര മാത്രം ഇഷ്ടത്തോടു കൂടി വെൽക്കം ചെയ്യുന്നതൊക്കെ ശ്രേയ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വേദികളൊക്കെ തുടർന്നും കിട്ടട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രേയ, ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ വയലിന് തുടക്കത്തിൽ ഒരു ഫോഴ്സിൻ്റെ പുറത്താണ് ഈ ഒരു ഇൻസ്ട്രുമെൻസ് പഠിക്കുന്നത്, പക്ഷെ പിന്നീട് അതിനോടൊരു ഇഷ്ടം തോന്നുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു രീതിയിൽ പ്രചോദനം നൽകിയിട്ടുള്ളൊരു ഒരു സംഗീതജ്ഞൻ, ഒരു വയലിനിസ്റ്റ് ആരായിരിക്കും ശ്രേയ?
0: ബാലഭാസ്കർ ആയിരിക്കും. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ ഓരോ സോങ്സ് കേട്ട് തുടങ്ങി. അപ്പോൾ പ്രത്യേക മാജിക്കാണ് ആ സോങ്, ഓരോന്ന് വായിക്കുന്നതും ഓരോ നോട്ട്സ് വായിക്കുന്നതും ഒരു സ്പെഷ്യലാണ്, ഒരു മാജിക്കലാണ്, ഒരു ഇമോഷനാണ്. അപ്പോൾ അതൊക്കെ അതുപോലെയൊക്കെ വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു, ഒരുപാട് അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു.
1: അതെ, തീർച്ചയായും. അപ്പോൾ ഈ പൊതുവേ നമ്മൾ സംഗീതജ്ഞ, അതായത് പാട്ട് പാടുന്നവർ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവർ എന്നതിലുപരി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഇൻസ്ട്രുമെൻസിനോടും ആൾക്കാർക്ക് ഒരു താല്പര്യം തുടങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പണ്ടൊക്കെ കൂടുതലും ഒരു വയലിനിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല, പക്ഷെ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻസിനോടും ഒക്കെ നമുക്കൊരു താല്പര്യം തോന്നുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു ആവിർഭാവം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ഇതുപോലെ ആർട്ടിസ്റ്റുകളെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ശ്രേയ്ക്ക് പറയാനുള്ളത്? സോഷ്യൽ മീഡിയ കൊണ്ട് അത്യാവശ്യം നമ്മളൊന്ന് കുറച്ചും കൂടെ ഒരു ഫെയിം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ശ്രേയ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ടോ?
0: ആക്ച്വലി എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഫോൺ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. മാക്സിമം യൂട്യൂബാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുക, അപ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ്. കാരണം നമ്മളിപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ വെസ്റ്റേൺ പഠിച്ചാൽ അതിനൊരു ലിമിറ്റ് ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഓരോ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ആൾക്കാർക്ക് വയലിനൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള ഇത് മാത്രമല്ല, അതിന് അപ്പുറം നമുക്ക് ഒരു പെർഫോമൻസ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത്.
1: യെസ്, തീർച്ചയായും. ശ്രേയ പറയുന്ന പല കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിൽ മാത്രമല്ല ഈ വയലിൻ കൊണ്ട് വളരെ വലിയ വിസ്മയങ്ങൾ തീർക്കാൻ സാധിക്കും, അല്ലെ. അങ്ങനെ തീർത്തിട്ടുള്ള വ്യക്തികളും ഉണ്ട്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് ശ്രേയ മൂവ് ചെയ്യട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 5 വർഷത്തിന് ശേഷമുള്ള ശ്രേയ എങ്ങനെയായിരിക്കും? ഈ ഒരു പഠനം അല്ലെങ്കിൽ ഒരു മറ്റു ജോലി എന്ന രീതിയിലൊക്കെ വളരെ നല്ല രീതിയിൽ സജീവമായിട്ട് തുടരുമെങ്കിലും ഇത് പാഷനായിട്ട് തന്നെ കൊണ്ടുപോകും. അപ്പൊ 5 വർഷത്തിന് ശേഷമുള്ള വയലിനിസ്റ്റ് ശ്രേയ എങ്ങനെയായിരിക്കും?
0: എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല, എങ്കിലും എപ്പോഴായാലും എന്റെ വയലിൻ എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോയാലും ഒരു എന്റെ കയ്യിൽ വയലിൻ ഉണ്ടായിരിക്കും. ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എനിക്ക് വായിക്കാനാണെങ്കിലും ഒരു ചെറിയ സ്റ്റേജിലാണെങ്കിലും പെർഫോം ചെയ്യാനാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അതിന് എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്.
1: യെസ്, തീർച്ചയായും. നമ്മൾ സംഗീതം എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഈ റേഡിയോ എന്ന് പറയുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ അണ്ടറിലുള്ളതാണ്. പലപ്പോഴും നമ്മൾ നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രോഗശൈലിയിലൊക്കെ കിടക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് ശ്രേയയുടെ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് അവരുടെ മനസ്സിലേക്ക് എത്തിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അവസാനമായിട്ട് ഈ സംഗീതം കൊണ്ട് നമുക്കൊരു മറ്റൊരാൾക്ക് ഒരു മാന്ത്രികത തീർക്കാൻ, ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരിക്കും പോകുന്നത്, പക്ഷെ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു ജീവൻ വയ്ക്കും. നമ്മൾ കേട്ടിട്ടില്ലേ ഈ മ്യൂസിക് തെറാപ്പികൾ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ശ്രേയയുടെ പെർഫോമൻസുകൾ മാറട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി അവസാനമായിട്ട് ഒരു നല്ലൊരു പാട്ട് ശ്രേയ വായിക്കണം.

0: താങ്ക് യു സോ മച്ച് ശ്രേയ, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആസ്വാദന തലത്തിൻ്റെ മറ്റൊരു രീതിയിലാണല്ലേ ശ്രേയ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മാന്ത്രികത തന്നെ എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ഒരു യുവ കലാകാരിയായിട്ട്, ഒരു വയലിനിസ്റ്റ് ആയിട്ട് ഇനിയും ഒരുപാട് ശോഭിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രേയ. അവസാനമായിട്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പല കുഞ്ഞു കുട്ടികളും ശ്രേയ പോലെ ഷാഠ്യം പിടിച്ച് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ, പക്ഷേങ്കിലും ചിലർക്ക് വലിയ താല്പര്യമുള്ള കുട്ടികളുണ്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കണം. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ ഇതിന് വലിയ രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു വയലിനിസ്റ്റ് എന്ന രീതിയിൽ ശ്രേയക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്?
1: മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് അത്ര നന്നായിട്ടൊന്നും വായിക്കാൻ പറ്റില്ല. പിന്നെ വയലിൻ ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ഫിംഗർ പ്ലേസ്മെന്റ്സും ബോ ചെയ്യുന്നതും അനുസരിച്ച് സൗണ്ട് വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ വളരെ മോശമായിട്ടായിരിക്കും സൗണ്ട് ഒക്കെ കേൾക്കുക. അപ്പോ പിന്നെ അതുപോലെ തന്നെ ബേസ് ഒരുപാട് വരിശകളുണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിന് നല്ല ക്ഷമ വേണം. നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ഭയങ്കര വലിയ സാധനങ്ങളൊന്നും വായിക്കാൻ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് അല്ല. ആദ്യമേ നല്ല രീതിയിൽ ബേസ് വേണം, നന്നായിട്ട് ബേസ് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് പോവാതെ മാക്സിമം അതൊന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്യുക.
0: യെസ്, തീർച്ചയായും. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികളിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ കുഞ്ഞു കുട്ടികളിലേക്ക് ശ്രേയ പറയാണ്, ആദ്യമൊക്കെ ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട്, പിന്നെ ആ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് അത് നല്ല രീതിയിൽ വരുന്നത് എന്ന് തന്നെയാണ് ശ്രേയ പറയുന്നത്. അപ്പൊ എനിക്ക് ഇനിയും ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഇന്നത്തെ ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വയലിനിസ്റ്റ് ശ്രേയാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് റേഡിയോ സാന്ത്വനത്തിൽ അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റി എന്താണ് ശ്രേയക്ക് പറയാനുള്ളത്?
1: പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ അണ്ടറിലുള്ള സാന്ത്വനം FM-ൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം തന്നതിന് NM പിള്ള സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ആദ്യമേ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു, അപ്പൊ വീണ്ടും എന്നെ ഇങ്ങനെ വിളിക്കാനും ഇങ്ങനെ വരാൻ ഒരവസരം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്.
0: യെസ്, താങ്ക് യു സോ മച്ച് ശ്രേയ. ഇനിയുള്ള കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് ഇതും ഒരു പഠനത്തിനൊപ്പം പാഷനായിട്ട് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ശ്രേയക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ശ്രേയ.
1: താങ്ക് യു.
0: ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റു വിസ്മയങ്ങളുമായിട്ട് അടുത്ത ആഴ്ച എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കെ വി അശ്വതി ദാസ് എഴുതിയ തത്തമ്മ കിളി, അതാണ് ഇന്നത്തെ കഥ. കേട്ടോളൂ. മനു സ്കൂളിൽ പോവുകയായിരുന്നു. വഴിയിൽ ദിവസവും കാണാറുള്ള തേന്മാവിൽ ഒരു കൊച്ചു തത്തമ്മ കിളിയെ കണ്ടു. അതിനെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്ന് അവന് തോന്നി. അതിനെ പിടിക്കണമെന്ന് തന്നെ തോന്നി. അവൻ ആ മാവിൽ കയറി തത്തമ്മ കിളിയെ പിടിച്ചു. തത്തമ്മ കിളിയെയും കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. ഒരു കൂടുണ്ടാക്കിയിട്ട് തത്തമ്മ കിളിയെ അതിൽ അവൻ അടച്ചു. തത്തമ്മ കിളിക്ക് മനു തീറ്റ കൊടുത്തു. പക്ഷേ തത്തമ്മ കിളി അത് തിന്നില്ല, കൂടെ കൂടെ കരഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ അമ്മ കിളിയെ കാണാത്തത് കൊണ്ടാണ് അത് കരയുന്നത്. പിറ്റേ ദിവസം മനു പതിവ് പോലെ സ്കൂളിലേക്ക് പോയി. തത്തമ്മ കിളിക്ക് തീറ്റയും കൊടുത്തിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴും മനു തത്തമ്മ കിളിയെ കുറിച്ച് തന്നെ ഓർത്തു. സ്കൂളിൽ നിന്നും മനു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവന്റെ തത്തമ്മ കിളിയെ കാണാനില്ല. കൂടാണെങ്കിൽ തുറന്നും കിടക്കുന്നു. അവൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ആ കിളി പറന്നു പോയതാണെന്ന് അവന് മനസ്സിലായി. അവനാകെ വിഷമമായി. അവൻ വാവിട്ട് കരഞ്ഞു. അമ്മ ചോദിച്ചു, എന്താ മോനെ? എന്റെ തത്തമ്മ കിളിയെ കാണാനില്ല. സാരില്ല മോനെ, അത് ആകാശത്ത് പറ

0: പറന്നു നടക്കട്ടെ, അതിന് സ്വാതന്ത്ര്യം വേണ്ടേ? ആ തത്തമ്മക്കിളി എന്ത് ചെയ്തെന്നോ, അവന്റെ വീടിന് മുമ്പിലെ മാവിൽ വന്നിരുന്ന് അവനെ തന്നെ നോക്കി ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചിലപ്പ് കേട്ടപ്പോൾ അവന് ആകെ സന്തോഷമായി. അവൻ തത്തമ്മക്കിളിയെ നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട് നിന്നു. കുട്ടികളെ, ഈ കുഞ്ഞു കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗേൾ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ. സുധീർ ബോസ്. അവതരണം ബീന ഗുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താറുകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാലും ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്റ്റിലെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ്

0: എന്നാണ് ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങി. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ, പക്ഷേ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നില്ല. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ ആർ സി ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത്, അന്ന് മുതൽ 15 ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം, ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റി കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം, ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട്, ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, നോ പ്രിവിറ്റി കോൺട്രാക്ട് എന്ന് പറയും. അപ്പോൾ ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പോൾ നിയമം പറയുന്നത് വിത്തിൻ 14 ഡേയ്സ് ഓഫ് ദി ട്രാൻസ്ഫർ വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എൻ്റെ പേരിലോട്ട് ആർ സി ബുക്ക് മാറ്റി, ഞാനാണ് ഓണർ, അതുകൊണ്ട് എൻ്റെ പേരിലേക്ക് പോളിസിയും മാറ്റിത്തരണമെന്ന് 15 രൂപ. ഇപ്പം ചിലപ്പോൾ വ്യത്യാസം വന്നാണ്, 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകുന്നതാണ്.
1: സാറിപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡൊക്കെ ഉണ്ടോ?
0: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്. 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസി ചെയ്യും. 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12 മുതൽ പോളിസി ഇല്ല. അപ്പം ഗ്രേസ് പീരീഡ് ഇല്ല. പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാണ്. മെഡിക്ലെയിം പോളിസീസിൽ മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലൻ്റ് ആയിരിക്കണം, വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആകുന്ന നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പോൾ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ, അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം മുകളിൽ 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. There is no grace period even for a single day.
1: സാർ, നമ്മൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണൽ പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നത്. ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ തടി തപ്പാൻ ശ്രമിക്കും, ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ? അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കോടതിയിൽ മോട്ടോറൈസിംഗ് ലൈസൻസ് ട്രൈബ്യൂണലിൽ കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ, ഐ മീൻ ഇഞ്ചറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അത് ലീഗലൈസ്, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പറയാം ഈ ബഹുമാനപ്പെട്ട കോടതി 3 ലക്ഷം രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതുവരെ പൈസ തന്നില്ല. അതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും. ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് വില്ലേജ് ഓഫീസർ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം. കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്, അതേ കോടതിയുടെ അതിർത്തി നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ടി ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെൻറ്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കിയെടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി, അല്ലെങ്കിൽ ഓണർ അപ്പീൽ പോയി, അപ്പീലിൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതിയും ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡന്റ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റീഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം. അറ്റാച്ച്മെന്റിലൂടെ, അറസ്റ്റിലൂടെ, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റ് മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
0: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല. കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട്, ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴ വിധിക്കാം. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുമുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ടതായിട്ട് ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സാക്ഷികൾ കൂറിമാറിയതുകൊണ്ടായിരിക്കാം, അല്ലെ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടറൈസിംഗ് ലൈസൻസ് ബോണ്ടിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതി ശിക്ഷിക്കുന്നത് വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല. ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടറൈസിംഗ് ലൈസൻസ് നോക്കുന്ന ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടും മതി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം മലയാള നാടക ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒന്നാണ്. തോപ്പിൽ ഭാസ്കരപിള്ള എന്ന മലയാള നാടക പ്രസ്ഥാനത്തിന് മൗലിക സംഭാവന നൽകിയ നാടകകൃത്തിൻ്റെതായിരുന്നു ആ നാടകം. അദ്ദേഹം മലയാള നാടകകൃത്തും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും കൂടിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.

0: പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടിയുടെയും മകനായി 1924 ഏപ്രിൽ 8 ജനിച്ച തോപ്പിൽ ഭാസി സംസ്കൃതവും ആയുർവേദവും പഠിച്ചു. ഒന്നാമനായാണ് വൈദ്യകലാനിധി ബിരുദം നേടിയത്. കോൺഗ്രസിലാണ് രാഷ്ട്രീയം തുടങ്ങിയതെങ്കിലും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചും പുന്നപ്ര വയലാർ സമരത്തിൽ നിന്ന് ആവേശം കൊണ്ടും അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി. 1949 ഡിസംബർ 31 3 പോലീസുകാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ശൂരനാട് സംഭവത്തിൽ പ്രതിയായി ഭാസി ഒളിവിൽ പോയി. പുതുപ്പള്ളി രാഘവൻ, ശങ്കരനാരായണൻ തമ്പി തുടങ്ങി 26 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കൂട്ടുപ്രതികൾ.
1: ഞാൻ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒളിവിലിരുന്ന കാലത്ത് ആദ്യമായി എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. KPSC കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുമായി 3000 പ്രാവശ്യം ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചു.
0: സോമൻ എന്നായിരുന്നു തൂലികാ നാമം. KPSC രൂപം കൊടുക്കാൻ ഭാസിയും ഉണ്ടായിരുന്നു. പിന്നെ നാടകമെഴുത്തെല്ലാം KPSC വേണ്ടിയായി. സർവേക്കല്ല്, മുടിയനായ പുത്രൻ, മൂലധനം, പുതിയ ആകാശം, പുതിയ ഭൂമി, അശ്വമേധം, ശരശയ്യ, തുലാഭാരം, യുദ്ധകാന്ഡം, കയ്യും തലയും പുറത്തിടരുത്, സൂക്ഷിക്കുക, ഇടതുവശം ചേർന്ന് പോകുക തുടങ്ങി ഒട്ടനവധി അരങ്ങുകൾ ഒരുക്കി. നാടകത്തിന്റെ ചരിത്രത്തിലെ വിസ്മയങ്ങളായിരുന്നു അവ ഓരോന്നും. ഇന്നും നാം ഓരോരുത്തരും പ്രകമ്പനം കൊള്ളുന്ന ചടുലമായ ഡയലോഗുകളും തലങ്ങളുമാണ് അവയിലെല്ലാം തന്നെ.
2: ഒരു സംഘടന ഉണ്ടാക്കൽ, ഇയാളിന് സംഘടന ഉണ്ടാക്കിയിട്ടാണ് ഈ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത്.
0: KPSC നിന്നും ഭാസി തന്റെ തട്ടകത്തെ പതുക്കെ മലയാള സിനിമയിലേക്ക് മാറ്റി. നാടകം സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നല്ലോ. എല്ലാം ബോക്സ് ഓഫീസിൽ തകർത്തോടിയ പടങ്ങൾ, ശരശയ്യ, തുലാഭാരം, അനുഭവങ്ങൾ പാളിച്ചകൾ, പൂജയ്ക്കെടുക്കാത്ത പുഷ്പങ്ങൾ, കൂട്ടുകുടുംബം, അശ്വമേധം, അഗ്നിപരീക്ഷ, അടിമകൾ, വാഴ്വേമായം, തിരക്കഥകളുടെ മാസ്മരികതയിൽ കേരളത്തിലെ ജനങ്ങൾ വിതുമ്പി.
3: അമ്മേ, അച്ഛൻ വരുന്നു.
4: വരട്ടെ.
3: അമ്മ ഇനി അടിക്കുമോ?
4: ഇല്ല മോനെ.

0: ഒരുങ്ങായിരിക്കും.
1: അഴിഞ്ഞാടാൻ പോവേയില്ല, മണ്ണ് ചുമക്കാൻ പോവാ.
0: ഉർവശി അവൻ എന്നില്ലെങ്കിൽ മണ്ണ് ചുമ്മാ നിർത്തില്ല അവിടെ.
1: എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
0: നീ ജോലിക്ക് പോണ്ട.
1: ജോലിക്ക് പോയില്ലെങ്കിൽ വൈകിട്ട് റേഷൻ വാങ്ങിക്കാൻ എങ്ങനെയാ? നിങ്ങൾ ജോലിക്ക് പോകാതെ യൂണിയൻ എന്നും പാർട്ടി എന്നും പറഞ്ഞ് നടക്കുകയല്ലേ?
0: നീ ജോലിക്ക് പോണെന്നാ പറഞ്ഞത്, മനസ്സിലായോ?
2: അച്ഛൻ കുമാരിക്ക് ദോശ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയതമ്മേ, ഞാനും കൂടി ചെല്ലട്ടെ അമ്മേ.
3: വേണ്ട മോനെ, ആ മനുഷ്യൻ നിന്റെ തല്ലും.
2: എന്താ അമ്മേ, അച്ഛന് എന്നോട് ഇഷ്ടമില്ലാത്തത്? ഞാനും അച്ഛന്റെ മോനല്ല അമ്മേ.
3: നീ അച്ഛന്റെ മോൻ തന്നെയാണ് മോനെ, അച്ഛന്റെ മോൻ തന്നെയാണ്.
4: 106 ചിത്രങ്ങൾക്ക് തിരക്കഥയും 16 ചിത്രങ്ങൾക്ക് സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മികച്ച ചലച്ചിത്ര കഥാകൃത്തിനുള്ള ആദ്യ സംസ്ഥാന അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ശരശയ്യ എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും നേടി. തോപ്പിൽ ഭാസി രചനയും സംവിധാനവും നിർവഹിച്ച് 1971 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ശരശയ്യ. സത്യൻ, മധു, ഷീല, ജയഭാരതി, അടൂർ ഭാസി, എസ് പി പിള്ള, ആലുമൂടൻ, എൻ ഗോവിന്ദൻകുട്ടി, തോപ്പിൽ കൃഷ്ണപിള്ള എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്.
5: എന്താണ് ചിന്താപരമായ ഒരു നോട്ടം?
6: ബുദ്ധിപരമാ. വീട്ടിൽ അത്താഴത്തിൽ അരിയില്ല, ഉപ്പും മുളകും പുളിയും ഒന്നുമില്ല, എനിക്ക് ഉടുക്കാൻ മുമ്പിൽ തുണിയില്ല.
5: എന്റെ സരളെ, നിങ്ങൾക്ക് ഇതൊക്കെ എന്നോട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും? ഇന്ദിരിപ്പൻ സംസ്കാരം, സാരി, ബ്ലൗസ്, ആഹാരം, നിങ്ങൾക്ക് ഹിപ്പി മാർഗം അറിഞ്ഞുകൂടാ?
6: എനിക്കൊന്നും അറിയണ്ട, ഡ്രസ്സിനിട്ട് തല കറങ്ങിയിട്ട് വയ്യ.
5: ഇടയ്ക്ക് കയറി പറയരുത്,
6: ഇവിടെ ചെലവിനൊന്നും ഇല്ലാന്ന്.
5: ഓ, സാർവത്രികമായ ചിന്താപരമായ ദാരിദ്ര്യം, അഹോ കഷ്ടം. ശരി, നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം.
6: എന്നെ നിങ്ങൾ പഠിപ്പിക്കണ്ട.
5: പഠിപ്പിച്ചേ പറ്റൂ. എന്റെ ഭാര്യ ബുദ്ധിപരമായി നശിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല.
6: ഞാനും നശിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വളരെ വേഗം നിങ്ങളീ വിവാഹ ബന്ധം ഒഴിഞ്ഞ് ദയവേ ഇവിടെ നിന്ന് മാറിത്തരണം.
5: എന്റെ പെട്ടിയും പാൻറും ഉടുപ്പും ഇങ്ങെടുത്തു തരൂ, ഞാൻ പോവുകയാ. ഒരു ഹിപ്പി ജീവിതം തുടങ്ങുവാൻ പോവുകയാണ് ഞാൻ. എടുത്തോണ്ട് വരൂ. ഒരു ചിന്തകന് വിട്ടുവീഴ്ചയില്ല, അവൻ ഈ വീടിനുള്ളിൽ ഒതുങ്ങത്തില്ല. ഹിപ്പി മാർഗമാണ് എന്നെ പോലുള്ള പുരോഗമനവാദികളുടെ.
4: 1971 മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ തുലാഭാരവും ജനമനസ്സുകളിൽ ഉടക്കി. KPSCയുടെ തുലാഭാരം എന്ന പേരിലുള്ള നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് തോപ്പിൽ ഭാസി രചിച്ച് എൻ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം. വിജയ, വത്സല എന്നീ രണ്ട് കൂട്ടുകാരികളുടെ കഥയാണിത്. വത്സലയുടെ പിതാവായ പ്രശസ്ത അഭിഭാഷകൻ വിജയയുടെ അച്ഛനായ ബിസിനസ്സുകാരനെ ഒരു കേസിൽ തോൽപ്പിക്കുകയും അത് അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു. തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ മൂലം വിജയ ഒരു ട്രേഡ് യൂണിയൻ നേതാവായ രാമുവിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാവുകയും രാമു സമരമുഖത്ത് വെച്ച് മരണമടയുകയും ചെയ്യുന്നു. പട്ടിണി കിടന്ന കുട്ടികളെ കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിജയ അറസ്റ്റ് ചെയ്യപ്പെടുകയും അപ്പോഴേക്കും ഒരു പ്രശസ്ത അഭിഭാഷകയായി മാറിയ വത്സല അവരെ തൂക്കുമരത്തിലേക്ക് അയക്കുന്നതുമാണ് ഇതിവൃത്തം. വിൻസെന്റ് തോപ്പിൽ ഭാസി കൂട്ടുകെട്ടിന്റെ ഒരു ഉത്തമ സൃഷ്ടിയാണ് ഈ ചിത്രം. സുപ്രിയ ഫിലിംസിനു വേണ്ടി ഹരി പോത്തനാണ് ചിത്രം നിർമ്മിച്ചത്. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസിയുടേതാണ്. ഗാനരചന വയലാർ രാമവർമ്മയും സംഗീതം ദേവരാജനും ക്യാമറ ഭാസ്കർ റാവുവും നിർവഹിച്ചു. പ്രേം നസീർ, മധു, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, നെല്ലിക്കോട് ഭാസ്കരൻ, പരവൂർ ഭരതൻ, തോപ്പിൽ ഭാസി, ശാരദ, ഷീല, അടൂർ ഭവാനി തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നടി ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു തുലാഭാരം. 1969 മധുസൂദന റാവു തെലുങ്ക് ഭാഷയിലും 1970 ഹിന്ദിയിലും തമിഴിലും ഈ ചിത്രം പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഹിന്ദിയിലെ ചിത്രത്തിന്റെ പേര് സമാജിക്കോ ബദൽ ഡാലോ എന്നായിരുന്നു. തെലുങ്കു ഭാഷയിൽ മനസ്സിലും മരാളി എന്നായിരുന്നു. ഈ മൂന്ന് ചിത്രങ്ങളിലും ശാരദയാണ് വിജയയുടെ വേഷത്തിൽ അഭിനയിച്ചത്. തെലുങ്ക്, ഹിന്ദി, തമിഴ്, എന്നീ ഭാഷകളിൽ നിർമ്മിച്ച തുലാഭാരത്തിന് എല്ലാ ഭാഷയിലും വമ്പിച്ച പ്രദർശന വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിലും

0: മലയാളത്തിൽ കിട്ടിയ അംഗീകാരം മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പൊതുഭാരമാകാനുള്ള വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് 2022 ബൈഡൻ ഭരണകൂടം നടപ്പിലാക്കിയിരുന്ന ചട്ടം റദ്ദാക്കിക്കൊണ്ടുള്ള അന്തിമ ചട്ടം പുറത്തിറക്കി. ഇതോടെ കുടിയേറ്റ നിയമത്തിൽ കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ അപേക്ഷകരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൂടുതൽ വിപുലമായി വിലയിരുത്തുന്നതിനുള്ള അധികാരം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന് വീണ്ടും ലഭിക്കും. അമേരിക്കൻ കുടിയേറ്റ പൗരത്വ നിയമമായ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം വിസയ്ക്കോ അമേരിക്കയിൽ പ്രവേശനത്തിനോ സ്ഥിരതാമസത്തിനായുള്ള അപേക്ഷയോ സമർപ്പിക്കുന്ന ഒരാൾ ഭാവിയിൽ ഏതെങ്കിലും സമയത്ത് പൊതുഭാരമാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കാതിരിക്കാനോ സ്ഥിരതാമസം നിഷേധിക്കാനോ നിയമം അനുവദിക്കുന്നു. സെൻട്രൽ ടെക്സസിലുണ്ടായ കനത്ത പ്രളയത്തിൽ 2 പേർ മരിച്ചതായി ഗവർണർ ഗ്രെഗ് ആബട്ട് അറിയിച്ചു. വ്യാഴാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഫെഡറൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയില്ലാതെ 4 വർഷത്തിൽ കൂടുതൽ രാജ്യത്ത് തുടരാനാകില്ലെന്ന പുതിയ നിയമം ട്രംപ് ഭരണകൂടം പുറത്തിറക്കി. സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കോഴ്സുകളോ മേജറുകളോ മാറുന്നതിനും കർശന നിയന്ത്രണങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾ പഠനം നീട്ടിവെച്ച് വിസ കാലാവധി ദുരുപയോഗം ചെയ്യുന്നത് തടയാനും നിരീക്ഷണം ശക്തമാക്കാനുമാണ് ഈ നടപടിയെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി. എന്നാൽ ഈ പുതിയ നിയന്ത്രണം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുമെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും സർവകലാശാലകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ആശങ്കപ്പെടുന്നു. കേരളത്തിന്റെ ശാസ്ത്രീയ നൃത്ത പാരമ്പര്യത്തിന് ആഗോളവേദിയിൽ പുതിയ ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് ഫൊക്കാന 2026 ദേശീയ കൺവെൻഷൻ. 1000-ൽ കലാകാരികൾ ഒരേ സമയം മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ശ്രമമാണ് കൺവെൻഷന്റെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണമായി ഒരുക്കുന്നത്. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1100-ൽ നർത്തകികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നോർത്ത് അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും കലാസ്നേഹവും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്ന അപൂർവ മുഹൂർത്തമാകുമിതെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു. വടക്കൻ ഒന്റാറിയോയിൽ ആളിപ്പടരുന്ന കാട്ടുതീയുടെ പുക പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചതോടെ വായു മലിനീകരണം ഗുരുതരമായി. ടൊറന്റോ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വായു ഗുണനിലവാരം അതീവ അപകട നിലയിലെത്തിയതായി അധികൃതർ അറിയിച്ചു. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ

ശ്വാസകോശ ഹൃദ്രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുറത്തേക്കിറങ്ങേണ്ട സാഹചര്യമുണ്ടെങ്കിൽ N95 മാസ്ക് ധരിക്കാനും വീടുകളുടെ വാതിലുകളും ജനലുകളും അടച്ചുവെക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. ഫ്രിസ്കോ ആസ്ഥാനമായുള്ള ഇന്ത്യൻ വംശജരായ സംരംഭകരായ ഗോപാലകൃഷ്ണൻ, ശക്തിവേൽ പളനി ഗൗണ്ടർ എന്നിവർക്ക് തട്ടിപ്പും കരാർ ലംഘനവും നടത്തിയെന്ന കേസിൽ $400 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ ടെക്സസിലെ വില്യംസൺ കൌണ്ടി ജൂറി വിധിച്ചു. ജോർജ് ടൗൺ ആസ്ഥാനമായ എനർജി കമ്മീഷനിംഗ് ഇൻകോർപ്പറേറ്റഡ് എന്ന സ്ഥാപനവും അതിന്റെ ഉടമയായ മാർഷൽ ഹുസൈനും നൽകിയ സിവിൽ കേസിലാണ് ഈ നിർണായക വിധി. ടെക്സസിലെ ഗാർലാൻഡിലുള്ള പെനിയേൽ ചർച്ച് ഓഫ് ഗോഡ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ആത്മീയ കൺവെൻഷൻ ഇന്നു മുതൽ 19 വരെ നടക്കും. ഇന്ത്യയിലെ പ്രശസ്ത വചന പ്രഭാഷകനായ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം മുഖ്യ സന്ദേശങ്ങൾ നൽകും. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കും ഞായറാഴ്ച രാവിലെ 10 മണിക്കും സമ്മേളനങ്ങൾ ആരംഭിക്കും. ആത്മീയ ഉണർവ്, ദൈവവചന പഠനം, ആരാധന, പ്രാർത്ഥന എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ക്രമീകരിച്ചിരിക്കുന്ന ഈ കൺവെൻഷനിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അൾജീരിയയുടെ തലസ്ഥാനമായ അൾജിയേഴ്സിന് സമീപമുള്ള മുഹമ്മദിയ പ്രദേശത്തെ സർക്കാർ നിയന്ത്രണത്തിലുള്ള അനാഥാലയത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായി. തീപിടുത്തത്തിൽ 11 കുട്ടികൾ മരിക്കുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും തീ നിയന്ത്രണ വിധേയമാക്കി. നിരവധി കുട്ടികളെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും 11 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റവരെ പ്രത്യേക ബെൻസ് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകുന്നു. ചരമറിയിപ്പ്. കാനഡയിലെ കാൽഗറിയിൽ മലയാളി യുവാവ് ഹരി മേനോൻ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: சர்ப்ரைஸ் அட்டை.
1: நைஸ்.
0: அதெல்லாம் போயிட்டு தான் பாக்கி.